0: ഒപ്പം.
1: ഒരു പണിപ്പുറയിൽ കിടന്നിരുന്ന രൂപമില്ലാത്ത ഒരു ഇരുമ്പ് കഷ്ണത്തെ ചുറ്റുമുള്ള തിളങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ എപ്പോഴും പരിഹസിച്ചിരുന്നു. തങ്ങളുടെ സൗന്ദര്യത്തിൽ അവർ അഹങ്കരിച്ചപ്പോൾ ആ ഇരുമ്പ് കഷ്ണം സങ്കടത്തോടെ നിശബ്ദനായി നിന്നു. ദിവസങ്ങൾക്ക് ശേഷം പണക്കാരൻ ആ ഇരുമ്പിനെ തീയിലിട്ട് പഴിപ്പിച്ചു ചുറ്റികൊണ്ട് അതിശക്തമായ ഒരു പൂട്ടും താക്കോലുമാക്കി മാറ്റി. അന്ന് രാത്രി അവിടെ കള്ളന്മാർ വന്നപ്പോൾ വിലയുടെപ്പുള്ള ആ സ്വർണ്ണാഭരണങ്ങൾ പെട്ടിയിലിരുന്ന് ഭയന്നു കുറച്ചു. എന്നാൽ ആ ഇരുമ്പ് പോട്ട് കള്ളന്മാരെ അകത്ത് കയറ്റാതെ ആ കടയിലെ സകലരെയും സംരക്ഷിച്ചു. നിങ്ങളുടെ മൂല്യം നിർണ്ണയിക്കുന്നത് നിങ്ങളുടെ ബാഹ്യ സൗന്ദര്യമോ മറ്റുള്ളവരുടെ പരിഹാസമോ അല്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിങ്ങൾ പ്രകടിപ്പിക്കുന്ന കരുത്തും ഉപയോഗവുമാണ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മേലെ മാനത്തെ ഈശോയേ.

നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 18, കൊല്ലവർഷം 1201 ആണ്ട്, കർക്കിടകം 2,

0: மார்னிங் மோஜோ.
1: குட் மார்னிங், வெல்கம் டு மார்னிங் மோஜோ வித் மீ ஆர் ஜே அனாமிக. இன்னத்தை திவசம் நம்ம நோக்காணில் நல்லொரு சனியாழ்ச திவசமான ஈ மனோகரமாயிட்டுள்ள ராவிலே நம்ம உறக்கம் எணீக்கும்போ தே எத்த தரம் சப்தங்களான நம்ம சுற்றும் கேட்கிறது அல்ல. கிளிகளோட சவுண்ட், தூரையுள்ள வண்டிகளோட ஹோன், அல்ல நம்ம வீட்டிலே சம்சாரம், அங்கே ஒருபாடு சப்தங்களோட நடுவிலான நம்ம டெய்லி லைஃப் முன்னோட்டு போகிறது என்ன தான் பயம். பட்சே இதனிடையில் எப்படியெங்கிலும் നിങ്ങളൊന്ന് സ്വസ്ഥമായിട്ടിരുന്ന് ചുറ്റുമുള്ള കാര്യങ്ങളുടെ ശബ്ദം ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവർ പറയുന്നത് മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ടൈം കണ്ടെത്തിയിട്ടുണ്ടോ? നമ്മുടെ ലൈഫിൽ നമുക്ക് എല്ലാവർക്കും പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടാകും അല്ലേ. നമ്മുടെ ഉള്ളിലെ വിഷമങ്ങൾ, സന്തോഷങ്ങൾ, കൊച്ചു കൊച്ചു തമാശകളൊക്കെ ഷെയർ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതൊക്കെ കേൾക്കാനായിട്ട് നമ്മളെ ഒന്ന് ശരിക്കും മനസ്സിലാക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടാവുക എന്നത് വലിയൊരു ഭാഗ്യമാണ്. ഒരു നല്ല ലിസണർ ആവുക എന്നത് തീർച്ചയായിട്ടും ചെറിയൊരു കാര്യമല്ല. നമ്മളൊരാൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ് ആണ് അവർ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടും കേൾക്കുക എന്നുള്ളത്. ഇന്ന് ജൂലൈ 18 ഈ ദിവസത്തിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇന്ന് വേൾഡ് ലിസണിംഗ് ഡേ ആയിട്ടാണ് ലോകമെമ്പാടും ഒബ്സർവ് ചെയ്യുന്നത് കേട്ടോ. 2010 തൊട്ടാണ് നമ്മൾ ഈ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ആചരിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആർ മുറെ എന്ന പോപ്പുലർ ആയിട്ടുള്ള ഒരു കനേഡിയൻ കമ്പോസറുടെ ജന്മദിനമാണ് കേട്ടോ ഇന്ന്. പ്രകൃതിയുടെ ശബ്ദ സൗന്ദര്യത്തെക്കുറിച്ചും അക്വസ്റ്റിക് എക്കോളജിയെക്കുറിച്ചും ഒക്കെ ആളുകളെ കൂടുതൽ അവെയർ ആക്കാൻ വേണ്ടിയാണ് ഈ ഒരു ലിസണിംഗ് ഡേ പ്രധാനമായിട്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ പ്രകൃതിയെ കേൾക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെയും കേൾക്കുക എന്നത്. ഇന്നത്തെ ഒരു ബിസി ലൈഫിൽ ഫോണിൽ മാത്രം നോക്കി സംസാരിക്കുന്ന ആളുകളാണ് കൂടുതലും ഉള്ളത് അല്ലേ. ആ ഒരു ശീലം മാറ്റിവെച്ച് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ഫാമിലിയുടെ കൂടെ ഇരുന്ന് അവർക്ക് ഫുൾ അറ്റൻഷൻ കൊടുത്ത് അവരെ ഒന്ന് കേൾക്കാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. അതൊരാളുടെ മനസ്സിലെ വലിയ ഭാരം ഇറക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നുകൂടിയാണ് കേട്ടോ. വെറുതെ കേട്ടാൽ മാത്രം പോരാ, അവരെ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് കേൾക്കണം. സോ ഇന്ന് മുതൽ നമുക്കൊരു ചെറിയ തീരുമാനമെടുക്കാം. നമുക്ക് ചുറ്റുമുള്ള പ്രകൃതിയെ കൂടുതൽ ശ്രദ്ധിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ പറയുന്നത് പൂർണ്ണ ശ്രദ്ധയോടുകൂടി കേൾക്കാനായിട്ട് കുറച്ച് ടൈം കണ്ടെത്താം. കാരണം കേൾക്കുക എന്നത് വലിയൊരു തെറാപ്പിയാണ്. മറ്റൊരാളുടെ വിഷമങ്ങൾ മാറ്റാനായിട്ടുള്ള ഏറ്റവും വലിയ മെഡിസിനാണ് നമ്മുടെ ആ ഒരു കേൾവി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് തൊട്ട് എല്ലാവരും നല്ലൊരു മികച്ച ലിസണർ ആവാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ മോർണിംഗ് മോജോ കേൾക്കുന്ന എല്ലാവർക്കും മനോഹരമായിട്ടുള്ളൊരു സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് മോജോ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം വിത്ത് എ ബ്യൂട്ടിഫുൾ ട്രാക്ക് ഫ്രം ദ മൂവി നന്ദനം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം
1: മോർണിംഗ് ഫോജോ.
2: നല്ല ചൂട് ഫിൽറ്റർ കോഫിയുടെ ആ ഒരു കൊതിപ്പിക്കുന്ന മണം, അതിരാവിലെ അമ്പലങ്ങളിൽ നിന്ന് കേൾക്കുന്ന സുപ്രഭാതം, വീടിനു മുന്നിൽ വളരെ ഭംഗിയായിട്ടിട്ടിരിക്കുന്ന കോലങ്ങൾ, പിന്നെ പട്ടിസാരിയും തലയിൽ നിറയെ മുല്ലപ്പൂവും വെച്ചു പോകുന്ന ആളുകൾ, ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു സ്ഥലമുണ്ടല്ലേ. വേറെ എങ്ങുമല്ല, നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള നാടിനെ കുറിച്ചാണ് ഞാനീ പറഞ്ഞു വരുന്നത്. യെസ്, തമിഴ്നാട്. ഇന്ന് ജൂലൈ 18 ഇന്നീ സുന്ദരമായിട്ടുള്ള നാടുമായിട്ട് വളരെ വലിയൊരു ചരിത്രപരമായിട്ടുള്ള കണക്ഷൻ ഉണ്ട് കേട്ടോ. ഇന്ന് തമിഴ്നാട് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കൊക്കെ അറിയാവുന്നത് പോലെ തന്നെ പണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്തൊന്നും തമിഴ്നാട് എന്നൊരു പേരുണ്ടായിരുന്നില്ല. അന്ന് അത് വലിയൊരു റീജിയൻ ആയിരുന്നു കേട്ടോ. മദ്രാസ് പ്രസിഡൻസി അല്ലെങ്കിൽ മദ്രാസ് സ്റ്റേറ്റ് എന്നാണ് എല്ലാവരും അതിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിലെ ചില ഭാഗങ്ങളും അതുപോലെ ആന്ധ്രയും കർണാടകയുടെ ചില ഭാഗങ്ങളും ഒക്കെ അന്ന് അതിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു. പിന്നീട് ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളൊക്കെ വേർതിരിച്ച സമയത്ത് തമിഴ് സംസാരിക്കുന്ന ആളുകളുടെ ആ ഒരു സ്ഥലത്തിന് തമിഴ്നാട് എന്ന പേര് നൽകണം എന്നുള്ള വലിയൊരു ഡിമാൻഡ് ആളുകളുടെ ഇടയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേരുടെ നാളുകൾ നീണ്ട സ്ട്രഗിൾസും സമരങ്ങൾക്കും ഒക്കെ ശേഷം 1967 ജൂലൈ 18 അപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന സി എൻ അണ്ണാദുരൈ ആ ഒരു വലിയ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. മദ്രാസ് സ്റ്റേറ്റ് എന്ന പഴയ പേര് മാറ്റി തമിഴ്നാടാക്കാൻ വേണ്ടിയുള്ള റെസൊല്യൂഷൻ അദ്ദേഹം നിയമസഭയിൽ പാസ്സാക്കിയത് ഇതേ ദിവസമാണ്. ആ ഒരു വലിയ മാറ്റത്തിന്റെ ആ ഒരു ഹിസ്റ്റോറിക് മൊമെന്റിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ജൂലൈ 18 നമ്മൾ തമിഴ്നാട് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഈ അടുത്തത്, അതായത് 2021 അവിടുത്തെ ഗവൺമെന്റ് ഒഫീഷ്യൽ ആയിട്ട് ജൂലൈ 18 തന്നെ തമിഴ്നാട് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു നാടിന്റെ കൾച്ചറും അവരുടെ മാതൃഭാഷയോടുള്ള സ്നേഹവും ഒക്കെ എത്രത്തോളം ഡീപ്ലി റൂട്ടഡ് ആണെന്ന് ഈ ഒരു ചരിത്രം കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ശരിക്കും പറഞ്ഞാൽ തമിഴ് സിനിമകളും പാട്ടുകളും ഒക്കെ ഇല്ലാത്ത നമ്മുടെ ലൈഫ് കുറച്ച് ബോറിംഗ് ആയിരിക്കുമല്ലോ. അത്രത്തോളം ആ ഒരു നാട് നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് നമ്മുടെ തൊട്ടയൽപ്പക്കത്തുള്ള നാട്ടുകാർക്ക് വേണ്ടിയുള്ള തമിഴ്നാട്ടുകാരുടെ ദിവസമാണ്. അവർക്ക് ആ ഒരു നാടിന് ലഭിച്ച പേരിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഇന്നത്തെ ദിവസം തമിഴ്നാട് ഡേ ആയിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾക്ക് തമിഴ്നാട്ടുകാർക്ക് വേണ്ടി സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടൊരു സൂപ്പർ കൂൾ എനർജറ്റിക് ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി മായാവി. ആൻഡ് യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക.

0: ആശ്രയ എഫ് 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്ത് പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. അമൃത് ഭാരത് സ്റ്റേഷൻ പദ്ധതിക്ക് കീഴിൽ 20 സംസ്ഥാനങ്ങളിലായി നവീകരിച്ച 75 റെയിൽവേ സ്റ്റേഷനുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജലന്ധറിൽ നിന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ റെയിൽവേയിൽ ദ്രുതഗതിയിലുള്ള പരിവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാജ്യത്തെ ആദ്യത്തെ ഹൈഡ്രജൻ ട്രെയിനും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിർവഹിക്കും. അതിർത്തി മേഖലയിലെ സുരക്ഷാ നടപടികൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് സിലിഗുരിയിൽ അദ്ദേഹം യോഗം വിളിച്ചു ചേർക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. എസ്റ്റോണിയയിൽ ഇന്ത്യ എസ്റ്റോണിയ ബിസിനസ് ഫോറത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ സ്വതന്ത്ര വ്യാപാര കരാറിന്റെ പിന്തുണയോടെ ഇന്ത്യയുടെ ഡിജിറ്റൽ ശേഷിയും ലോകോത്തര ഉൽപ്പാദന മികവും സംയോജിപ്പിക്കുന്നത് ഇന്ത്യ എസ്റ്റോണിയ ഉഭയകക്ഷി ബന്ധത്തിന് പുതിയ ദിശ നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു.
2: This reform journey over the last decade has made India a very attractive long-term investment destination. We have today, in the last two decades or so, about a trillion plus as foreign direct investment, apart from whatever is invested in our stock markets, at an annual run rate currently of about $100 billion.
1: പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആക്രമണങ്ങൾ രൂക്ഷമായി. ഇറാന്റെ തെക്കൻ പ്രവിശ്യയായ ഹോർമോസ്ഗാനിലെ പാലങ്ങൾക്ക് നേരെ രാത്രി US വ്യോമാക്രമണം നടത്തിയതായി ഇറാന്റെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിനോട് ചേർന്നുള്ള ഇറാനിയൻ തീരദേശ നഗരമായ ബന്ദർ ഖമീറിലാണ് ആക്രമണമുണ്ടായത്. മറുപടിയായി ഖത്തർ, കുവൈത്ത് രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തി. 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറേയും അദ്ദേഹം സന്ദർശിക്കും. ബുധനാഴ്ച കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പനാമ വിദേശകാര്യമന്ത്രി വ്യാഴാഴ്ച ഇന്ത്യയിൽ നിന്ന് മടങ്ങും. വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം, കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാക്ലേശത്തിന് വലിയ ആശ്വാസമാകും. ഫ്ളൈഓവർ, രണ്ട് പാലങ്ങൾ, അടിപ്പാത എന്നിവയുൾപ്പെടെ പൂർണ്ണമായും BM&BC നിലവാരത്തിലാണ് പാത നിർമ്മിച്ചിരിക്കുന്നത്. ജൻ വിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടി സ്വീകരിച്ചു. 600 രൂപ പിഴ അടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും ഒരു ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഗുരുസേവയിൽ അരനൂറ്റാണ്ട് തികയുന്ന ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് ബ്രഹ്മശ്രീ സച്ചിദാനന്ദ സ്വാമികൾക്ക് ആദരവ് അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടി ഇന്ന് നടക്കും. സച്ചിദാനന്ദ സ്വാമികൾ വർക്കല ശിവഗിരി മഠത്തിൽ ചേർന്നിട്ട് ഇന്ന് 50 വർഷം തികയും. അനുമോദന ചടങ്ങ് മന്ത്രി ബിന്ദുകൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ജിഒവി എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. 22,000 രൂപ തുടക്കത്തിൽ നിക്ഷേപിച്ചാൽ പ്രതിമാസം 25 ലക്ഷം രൂപ വരുമാനം ഉറപ്പു നൽകുന്ന നിക്ഷേപ പ്ലാറ്റ്ഫോമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് നിർമ്മിച്ചതാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയും ജപ്പാനും തമ്മിലുള്ള ചർച്ചകൾ സുഗമമായി പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് അമേരിക്ക നൽകിയിരുന്ന ഇളവ് അവസാനിച്ച സാഹചര്യത്തിൽ തുടർ നടപടികൾ സംബന്ധിച്ച ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. പാക് അധീന ജമ്മുകശ്മീർ സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ജമ്മുകശ്മീരിലും ലഡാക്കും ഉൾപ്പെടുന്ന മുഴുവൻ കേന്ദ്രഭരണ പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും ശ്രീ ജയ്സ്വാൾ വ്യക്തമാക്കി.
4: Construction work has rapidly progressed. First section will be opened in 2027 itself. Therefore, both sides agreed to start the operations with Indian high-speed train. Signaling equipment has been ordered accordingly and is in line with international specifications. No Japanese offer was received in this context. The project execution is in line with the common goal of starting the high-speed train project at the earliest.
1: കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലോകകപ്പ് ഫുട്ബോളിലെ 3-ാം സ്ഥാനക്കാരെ നാളെ അറിയാം. നാളെ പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. അർജന്റീന 3 തവണയും സ്പെയിൻ 1 തവണയുമാണ് ലോകകപ്പ് കിരീടം നേടിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള ഏകദിന ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മ വിരമിച്ചേക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് BCCI. പരമ്പരയ്ക്ക് ശേഷവും രോഹിത് ടീമിൽ തുടരുമെന്നും വിരമിക്കലുമായി ബന്ധപ്പെട്ട് ബോർഡിൽ യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ലെന്നും BCCI സെക്രട്ടറി ദേവജിത് സൈക്യ വ്യക്തമാക്കി. രാജ്യത്തെ കായിക മേഖലയിൽ ഹോക്കിയുടെ വികസനം ലക്ഷ്യമിട്ട് ഹോക്കി ഇന്ത്യയുടെ നേതൃത്വത്തിലുള്ള രാജ്യവ്യാപക പരിശീലന ശില്പശാലകൾക്ക് ഇന്ന് തുടക്കമാകും. രാജ്യത്തുടനീളമുള്ള ഹോക്കി പരിശീലകരുടെയും സാങ്കേതിക ഉദ്യോഗസ്ഥരുടെയും അറിവും നൈപുണ്യവും വർദ്ധിപ്പിക്കുകയും പരിശീലനത്തിന് കൃത്യമായ ഘടന രൂപീകരിക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. BBG റാംജി പദ്ധതിയുമായി ബന്ധപ്പെട്ട് ത്രിതല പഞ്ചായത്ത് പ്രസിഡന്റുമാർക്കുള്ള പരിശീലന പരിപാടി കാസർഗോഡ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സാബു അബ്രഹാം ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മനുഷ്യന്റെ അവകാശമാക്കി മാറ്റാനും ജീവിത സൂചികയിൽ മാറ്റം വരുത്താനും തൊഴിലുറപ്പ് നിയമത്തിന് കഴിയുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ വിലാപയാത്രയ്ക്ക് നേരെയുണ്ടായ ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ 7 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തിൽ 22 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. സംഭവത്തിൽ ഇസ്രായേൽ പ്രതികരിച്ചിട്ടില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ ഇരുവിഭാഗവും വെടിനിർത്തൽ കരാറിലെത്തിയിരുന്നെങ്കിലും ഗാസയിൽ ഇപ്പോഴും ഒറ്റപ്പെട്ട ആക്രമണങ്ങൾ തുടരുകയാണ്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ BSFമായി ബന്ധപ്പെട്ട വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ദീർഘകാല നിക്ഷേപങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ കേന്ദ്രമാണ് ഇന്ത്യയെന്ന് കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലോകകപ്പ് ഫുട്ബോളിലെ മൂന്നാം സ്ഥാനക്കാരെ നാളെ അറിയാം. ലോസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ഒപ്പം
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 യിലൂടെ പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908.

ശ്രദ്ധിക്കാട്ടോ. കൃത്യസമയത്ത് ഈ ഒരു മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന നവംബർ മാസം മുതൽ അവർക്ക് ലഭിക്കേണ്ട പെൻഷൻ എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് മുടങ്ങും എന്നാണ് അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ 2025 ഡിസംബർ 31 വരെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ക്ഷേമനീതി ബോർഡ് പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കളെ ഈ വരുന്ന സെപ്റ്റംബർ 30 വാർഷിക മസ്റ്ററിംഗ് കംപ്ലീറ്റ് ചെയ്യണം എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിക്കാണ് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 കഴിഞ്ഞ് കൃത്യം 46 ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഷാൻ റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി. ദ ടൈം ഈസ് 8 o'clock.

0: மார்னிங் மோஜோ.
1: வெல்கம் பேக் டு மார்னிங் மோஜோ வித் மீ ஆர்ஜே அனாமிகா. மார்னிங் மோஜோ இனி எஜுகேஷன் ரிலேட்டட் ஆயிட்டுள்ள കുറച്ചധികം അപ്ഡേറ്റുകൾ കേൾക്കാനുള്ള സമയമായിട്ടുണ്ട്. ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. നമ്മുടെ കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠന കേന്ദ്രം നടത്തി വരുന്ന വാണിജ്യാടിസ്ഥാനത്തിലുള്ള പുഷ്പകൃഷിയും പൂന്തോട്ട പരിശീലനവും എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഓഗസ്റ്റ് 10 സ്റ്റാർട്ട് ചെയ്യും എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. 24 ദിവസം ഡ്യൂറേഷൻ ുള്ള ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുക കേട്ടോ. സോ ഈ ഒരു സൗജന്യ ഓൺലൈൻ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ ഇനി പറയുന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഇതാണ് https://clkau.in/e-learning/reg.php. വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം, https://clkau.in/e-learning/reg.php. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 കഴിഞ്ഞ് കൃത്യം 2 ആയിരിക്കുകയാണ്. നമ്മുടെ AR റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: വീട് റെനോവേഷൻ നടക്കുമ്പോ നിങ്ങൾക്ക് എന്താ ഒരു ടെൻഷൻ ഇല്ലാത്തേ?
3: വർഷങ്ങളുടെ പാരമ്പര്യമുള്ള നമ്മുടെ വൈഎസ് ആർഡേഴ്സ് ഉള്ളപ്പോ എന്തിനാ ടെൻഷൻ?
4: ഇനി ടെൻഷൻ വേണ്ട. ഇന്റീരിയർ എക്സ്റ്റീരിയർ പെയിന്റിംഗ്, വാൾപേപ്പേഴ്സ്, വാട്ടർ പ്രൂഫിംഗ്, വുഡ് സൊല്യൂഷൻസ്, കൊട്ടാരക്കരയിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള വൈഎസ് അടുത്തുണ്ട്.
2: വൈഎസ് ഹാർഡ്വെയർ, ട്രിവാൻഡ്രം റോഡ്, പുല്ലമൻ, കൊട്ടാരക്കര. ഫോൺ 9446002151.
4: വൈഎസ് ഉള്ളപ്പോൾ വൈവറി.
0: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മ ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: മോർണിംഗ് ബോജോ.
6: തമിഴ്നാട്ടിലെ കാരക്കുടിയിൽ പ്രവർത്തിക്കുന്ന സെൻട്രൽ ഇലക്ട്രോ കെമിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിടെക് കെമിക്കൽ ആൻഡ് ഇലക്ട്രോ കെമിക്കൽ എഞ്ചിനീയറിംഗ് പ്രവേശനത്തിന് ഈ മാസം 21 വരെ അപ്ലൈ ചെയ്യാം എന്നൊരു അപ്ഡേറ്റ് കൂടി എത്തിയിട്ടുണ്ട്. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഇതാണ്, നോട്ട് ചെയ്ത് വെച്ചോളൂ: www.cecri.res.in. ഓൾ ഇന്ത്യ കോട്ടയിലെ 10 സീറ്റുകളിലേക്ക് കേരളത്തിലെ കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം എന്നുകൂടി അറിയിച്ചിട്ടുണ്ട്. അപേക്ഷാ ഫീ വരുന്നത് 500 രൂപ ാണ് കേട്ടോ. പട്ടിക വിഭാഗത്തിന് 250 രൂപയാണ് വരിക. മാത്രമല്ല 2026 ജെഇ മെയിൻ റാങ്ക് നോക്കിയായിരിക്കും സെലക്ഷൻ വരാനായിട്ട് പോകുന്നത്. ആൻഡ് സെമസ്റ്റർ ഫീ വരുന്നത് 27,000 രൂപയാണ് കേട്ടോ. അപ്പോൾ കാരക്കുടി CSIR ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബിടെക് ചെയ്യാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഈ മാസം 21 വരെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്ലൈ ചെയ്യേണ്ട വെബ്സൈറ്റ് ഒന്നുകൂടി പറയാം: www.cecri.res.in. മറ്റൊരു കാര്യം ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, 8:30 to 9:00 വരെ നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ആണ് ഇന്നത്തെ ഒരു ശനിയാഴ്ച ദിവസം. ജൂലൈ 18 നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കാർക്കെങ്കിലും ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വിഷ് കൊടുക്കാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090, 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090. മോർണിംഗ് മോജോയിലൂടെ ഇനി ഒരു കലക്കൻ ട്രാക്ക് കേൾക്കാം ഫ്രം ദ മൂവി ഛോട്ടാ മുംബൈ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേയല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരക്കര. ഫോൺ 9446322151.

0: ഒപ്പം
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: Perepadans Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

യെസ്, എങ്ങനെ മേക്കപ്പ് മാൻ എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 30 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് ദ ഐശ്വര്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയം കൂടി ആയിട്ടുണ്ട്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജസ് എത്തിയിട്ടുണ്ട്, നോക്കാം. ഫസ്റ്റ് മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: അറിവ് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കില്ലെന്ന അഹന്തയെ മാറ്റിവെച്ച് അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് വരും തലമുറയ്ക്ക് വെളിച്ചമായി മാറാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ മഹത്വം. ആ തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഏതൊരു വിധിയും അർത്ഥവത്താകുന്നത്. ഒരു നല്ല ദിവസം നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് നാസറിക്കാണ് കേട്ടോ. നാസറിക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നേടിയെടുക്കുന്ന അറിവ് അല്ലെങ്കിൽ നോളജ് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതെ സ്വന്തമായിട്ട് മാത്രം വെച്ചേക്കാം എന്ന ആ ഒരു ഈഗോ മാറ്റിവെക്കണം എന്നുള്ളതാണ്. നമ്മുടെ അറിവ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് അത് വരും തലമുറയുടെ വഴിയിൽ വലിയൊരു വെളിച്ചമായിട്ട് മാറാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ നാസറിക്ക പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ കയ്യിലുള്ള വിദ്യ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത് അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്ന സമയത്താണല്ലേ. അറിവ് പങ്കുവെക്കുന്നതിലൂടെ അത് കുറഞ്ഞു പോവല്ല, പകരം അത് സമൂഹത്തിന് വലിയൊരു ഹെൽപ്പായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു തിരിച്ചറിവിലൂടെ അറിവിനെ ഒരു വെളിച്ചമാക്കി മാറ്റാനായിട്ട് നമുക്ക് സാധിക്കണം എന്നൊരു കാര്യം കൂടി നാസറിക്ക ഓർമ്മിപ്പിക്കുന്നുണ്ട്. അപ്പം എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ നാസറിക്കും ഇക്കയുടെ ഫാമിലിക്കും നല്ലൊരു ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് വടക്കേ വാവന്നൂർ നിന്നും മുഹമ്മദിക്കാണ് കേട്ടോ. ഗുഡ് മോർണിംഗ് റേഡിയോ ആശ്രയ FM. ഒന്നോർത്താൽ അത്ഭുതം തോന്നും, ഏതോ ഒരു കോണിൽ തീർത്തും അന്യരായിരുന്ന നമ്മളല്ലേ ഒരു മെസ്സേജിന്റെ ദൂരത്തിൽ പിരിയാനാവാത്ത വിധം പ്രിയപ്പെട്ടവരായി സൗഹൃദങ്ങൾ തീർക്കുന്നത്. ഇന്ന് ജന്മദിനം, വിവാഹ വാർഷികം, വിവാഹങ്ങളുള്ള നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ആശംസകൾ നേരുന്നു. ശുഭദിന ആശംസകളോടെ PV മുഹമ്മദ്, വടക്കേ വാവന്നൂർ. മുഹമ്മദിക്കാണ് ഈ ഒരു നല്ലൊരു പോസിറ്റീവായുള്ള മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇക്ക പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ലോകത്തിന്റെ ഏതോ ഒരു കോണിൽ തികച്ചും അപരിചിതരായിട്ട് കഴിഞ്ഞിരുന്ന നമ്മൾ ഇന്ന് റേഡിയോ എന്ന മാധ്യമത്തിലൂടെയും ചെറിയൊരു മെസ്സേജിലൂടെയും എത്ര പെട്ടെന്നാണ് കണക്ട് ആയിട്ടുള്ളത് അല്ലേ. ആ ഒരു സ്ട്രേഞ്ച് ആയിട്ടുള്ള ഫീല് മാറി ഇന്ന് പിരിയാൻ പറ്റാത്ത അത്രയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നമുക്ക് ഈ ഒരു ഡിജിറ്റൽ ലോകത്ത് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്ന് തന്നെ പറയാം. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ മുഹമ്മദിക്കും നല്ലൊരു സന്തോഷം നിറഞ്ഞ ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മനോജ് ഏട്ടനാണ്. ഗുഡ് മോർണിംഗ്. വാട്സ് കമ്മിങ് ഈസ് ബെറ്റർ ദാൻ വാട്ട് ഈസ് ഗോൺ. ഡോണ്ട് ഗിവ് അപ്പ് ഹോപ്പ്. ഗുഡ് തിങ്സ് ഓഫൺ കം വെൻ യു ലീസ്റ്റ് എക്സ്പെക്ട് ഇറ്റ് എന്ന് പറഞ്ഞിട്ടൊരു പിക്ചർ മെസ്സേജ് ആണ് നമുക്ക് മനോജ് ചേട്ടൻ അയച്ചിരിക്കുന്നത്. കടന്നു പോയിട്ടുള്ള നല്ല കാലത്തേക്കാൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെക്കാൾ മികച്ച ഒന്നായിരിക്കും ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് എന്നൊരു കാര്യമാണ് മനോജ് ചേട്ടൻ ഈ ഒരു മെസ്സേജിലൂടെ നമ്മളെ ഓർമ്മിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടാനായിട്ട് പാടില്ല. പലപ്പോഴും നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സമയത്തായിരിക്കും ജീവിതത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുക. അതുകൊണ്ട് ഒരിക്കലും പ്രതീക്ഷ കൈവിടാതെ സന്തോഷമായിട്ട് സമാധാനമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ. എന്തായാലും മെസ്സേജ് അയച്ച നമ്മുടെ മനോജ് ചേട്ടനും നല്ലൊരു സന്തോഷമുള്ള സമാധാനമുള്ളൊരു ശനിയാഴ്ച ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്സുകളും അതുപോലെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള വിഷസുമൊക്കെ അറിയിക്കാനായിട്ടുള്ള ഒരു സമയമാണ്. സോ വിളിക്കാം ലൈവിലേക്ക്. ടു ദ നമ്പർ 0474 2919090 0474 2919090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ്എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: morning, Mojo.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് കൃത്യം 44 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. നോക്കാം, മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജയ ചേച്ചിയാണ്. ഒരു പിക്ചർ മെസ്സേജാണ് അയച്ചിരിക്കുന്നത്. തനിയെ തുടങ്ങുന്ന യാത്രയാണ് ജീവിതം. വഴിയിൽ പലരും കൂടെ കൂടും. ചിലർ ചിരിപ്പിക്കും, ചിലർ കരയിപ്പിക്കും, ചിലർ സഹായിക്കും, ചിലർ ഉപദ്രവിക്കും. യാത്ര അവസാനിക്കുമ്പോൾ വീണ്ടും നമ്മൾ തനിച്ചാകും. അതാണ് ജീവിതം. സ്നേഹപൂർവ്വം ഗുഡ് മോർണിംഗ് നേരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് വിജയ് ചേച്ചി ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചേച്ചിയെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഈ ഒരു ഭൂമിയിലേക്ക് ഒറ്റയ്ക്കാണ് വരുന്നതല്ലേ. നമ്മുടെ ലൈഫ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതും ഒറ്റയ്ക്കാണ്. ഈ ഒരു യാത്രക്കിടയിൽ ഒരുപാട് ആളുകൾ നമ്മൾ കാണാറുണ്ട്. അവർ നമ്മളെ ചിരിപ്പിക്കാറുണ്ട്. ചില ആൾക്കാർ നമ്മളെ സന്തോഷിപ്പിക്കും, ചില ആൾക്കാർ നമ്മളെ സങ്കടപ്പെടുത്തും. എന്നാൽ ഈ ഒരു യാത്രയുടെ അവസാനം നമ്മൾ വീണ്ടും തനിച്ചാകും എന്ന ആ ഒരു സത്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. നമ്മൾ എപ്പോഴും ലൈഫിൽ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ലൈഫിൽ ആരും പെർമനന്റ് ആയിട്ടുള്ള ആൾക്കാരല്ല. എല്ലാവരും ടെമ്പററി ആയിട്ടുള്ള ആൾക്കാരാണ്. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുകയാണെങ്കിൽ ലൈഫിൽ അത്യാവശ്യം നല്ല സമാധാനത്തോടുകൂടിയും സന്തോഷത്തോടുകൂടിയും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ വിജയ് ചേച്ചിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. മറ്റൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് രേവതി ചേച്ചിയാണ് കേട്ടോ. ലോകത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ് പ്രഭാതം. ആസ്ട്രേലിയ

നമുക്ക് കഴിയാറില്ല. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് സൈലൻസ് ഈസ് എ ഗ്രേറ്റസ്റ്റ് വെപ്പൺ എന്നുള്ളത്. ചില സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം. എന്തായാലും മെസ്സേജ് അയച്ച് നമ്മുടെ തങ്കമ്മ ടീച്ചർക്കും ടീച്ചറുടെ ഫാമിലിക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള മനോഹരമായിട്ടുള്ള കോട്ട്സും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ആശംസകളും ഒക്കെ അറിയിക്കാനായിട്ടുള്ളൊരു സമയമാണ്. സിവിളിക്കാം ലൈവിലേക്ക് ടു ദ നമ്പർ 0474-291-9090-0474-291-9090. മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 9526649090.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ടൈം ചെക്ക്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി. ദ ടൈം ഈസ് 9 o'clock.

0: മോർണിംഗ് മോജോ.
1: യെസ്, അങ്ങനെ വിഷിംഗ് സെഗ്മെന്റ് ആണ് മോർണിംഗ് മോജോയിൽ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ് ആയിരിക്കാം കേട്ടോ. നമുക്ക് വാട്സപ്പിൽ കുറച്ച് മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്, നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ആബേൽ ചേട്ടനാണ്. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ഓർമ്മ ദിനത്തിൽ ആദരാഞ്ജലികൾ. ജനങ്ങളോടൊപ്പം ജീവിച്ച, ജനങ്ങൾക്കായി പ്രവർത്തിച്ച ഒരു ജനനായകന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കും. പ്രണാമം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് ആബേൽ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ലീഡർമാരിൽ ഒരാളായിരുന്നു അല്ലെ മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള ശ്രീ ഉമ്മൻചാണ്ടി സാറ്. തുടർച്ചയായിട്ട് 50 വർഷത്തിലേറെ പുതുപ്പള്ളിയെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ എത്തിയിട്ടുള്ള അദ്ദേഹം വലിയൊരു റെക്കോർഡായിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിശ്രമമില്ലാതെ ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ ജീവിച്ച ഒരു വലിയ മനുഷ്യൻ കേരള രാഷ്ട്രീയത്തിലെ തന്നെ പകരം വെക്കാനാവാത്തൊരു ഐക്കണായിട്ട് എല്ലാ കാലത്തും ജനഹൃദയങ്ങളിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗീത ചേച്ചിയാണ്. ഹായ് അനാമിക കുട്ടി, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. എന്റെ മക്കളായിട്ടുള്ള ബാലസുബ്രഹ്മണ്യൻ, ബാലഗോവിന്ദനും നല്ലൊരു ദിവസം ആശംസിക്കുന്നു, ശുഭദിനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഗീത ചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ മെസ്സേജ് അയച്ച നമ്മുടെ ഗീത ചേച്ചിക്കും ഗീത ചേച്ചിയുടെ പൊന്നുമക്കളായിട്ടുള്ള ബാലസുബ്രഹ്മണ്യൻ, ബാലഗോവിന്ദനും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഫൈനലി മറ്റൊരു മെസ്സേജും കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് റോബിൻ ആണ് കേട്ടോ. കുഡ് യു പ്ലീസ് സെൻഡ് എ വിഷ് ടു നിക്സൺ, മൈ ഫ്രണ്ട് ഹു കംപ്ലീറ്റഡ് ഹിസ് MSW സക്സസ്ഫുള്ളി വിത്ത് ഫസ്റ്റ് റാങ്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക് റോബിൻ മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ റോബിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള നിക്സൺ MSW കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് റാങ്കോടുകൂടി വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ നിക്സനെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. ഇനിയും ഒരുപാട് കാലം ഉയരങ്ങളിലെത്താനായിട്ട്, പഠിച്ചു മിടുക്കനായിട്ട് വളരാനായിട്ട് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇതോടുകൂടി നമ്മുടെ മോർണിംഗ് മോജോയിലെ വിഷിംഗ് സെഗ്മെന്റ് തൽക്കാലം ഒന്ന് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. നമുക്കിനി ബാക്ക് ടു മറ്റ് അപ്ഡേഷൻസിലേക്ക് കടക്കാനായിട്ടാണ്. അതിന് മുമ്പായിട്ട് നമ്മുടെ AR റഹ്മാൻ കമ്പോസ് ചെയ്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ട് കേൾക്കാം ഇനി മോർണിംഗ് മോജോയിൽ.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
3: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
5: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds Manufacturers and Wholesalers Nedumangad Neyattankara Kottarakara Karunagappally
2: Vilakkuravum Gunamenmayum Njangal Nalkunna Urappu
3: Ella Veetavashyangalkkum Aljo Oppumundu
4: Aljo Hypermarket Nellikundam Aljo Supermarket Payangil at Ummanur Aljo Vilakkuravinte Vismayam
5: Yathrakal Ini Tension Illade Ningalude Yathrakalkku Avashyamaya Air Ticketing Visa Service Hotel Reservation Embassy Attestation Thudangiyavella Kuranja Chilavil Easy Aayi Fly Unique Ilude Fly Unique Travel and Tours Kottarakara
6: Morning Mojo
7: Once again, welcome back to Morning Mojo with me, RJ Anamika. നമ്മളെല്ലാവരും ഫിഫ വേൾഡ് കപ്പിന്റെ ചൂടിൽ നിൽക്കുന്ന ഒരു സമയമാണല്ലേ. ഇത്തവണ ആര് കപ്പ് തൂക്കും എന്ന ആ ഒരു ആകാംക്ഷയിൽ നിൽക്കുന്ന ഒരു സമയമാണ്. മാത്രമല്ല, നമ്മളെല്ലാവരും വളരെ എക്സൈറ്റ്മെൻറ്റോടുകൂടി കാണുന്ന ഫിഫ വേൾഡ് കപ്പിന് പിന്നിലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഹിസ്റ്ററി ഉണ്ട് കേട്ടോ. ആദ്യകാലത്ത് ഈ ഒരു ലോകകപ്പ് ഫിഫയുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഫ്രഞ്ചുകാരൻ യൂൾ റിമേയുടെ ഓർമ്മയ്ക്കായിട്ടാണ് യൂൾ റിമേ ട്രോഫി എന്ന് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് 1970 ബ്രസീൽ മൂന്നാം തവണയും ചാമ്പ്യന്മാരായ സമയത്ത് അവർക്കത് പെർമനന്റ് ആയിട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഫിഫ പുതിയൊരു ട്രോഫിക്കായിട്ട് ഡിസൈൻ കോമ്പറ്റീഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇറ്റലിയിലെ ശില്പിയായിട്ടുള്ള സിൽവിയോ ഗസാനിക ഡിസൈൻ ചെയ്തിട്ടുള്ള ഭൂഗോളത്തെ മുകളിലേക്ക് ഉയർത്തിപ്പിടിക്കുന്ന രണ്ട് മനുഷ്യരുടെ രൂപമുള്ള ഒരു ട്രോഫിയായിരുന്നു അവരെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിനിടയിൽ ഈ ഒരു കപ്പ് രണ്ട് തവണ മോഷണം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. 1966 ഇംഗ്ലണ്ടിൽ വെച്ച് നഷ്ടപ്പെട്ട ആ ഒരു ട്രോഫി പിക്കിൾസ് എന്ന പേരുള്ള ഒരു ഡോഗ് ആയിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ 1983 ബ്രസീലിൽ നിന്നും വീണ്ടും മോഷണം പോയിട്ടുള്ള ആ ഒരു കപ്പ് പിന്നീട് ഒരിക്കലും റിക്കവർ ചെയ്യാനായിട്ട് പറ്റിയില്ല എന്നുള്ളൊരു കാര്യം കൂടി അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്ന 6.17 kg വെയിറ്റ് ഉള്ള 18-carat സ്വർണത്തിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പുതിയ ട്രോഫിയുടെ ഒറിജിനൽ സ്വിറ്റ്സർലൻഡിലെ ഫിഫ ഹെഡ്ക്വാർട്ടേഴ്സിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഫൈനൽ വിന്നിംഗ് സെറമണിക്ക് ശേഷം ഒറിജിനൽ ട്രോഫി ഫിഫ തിരികെ വാങ്ങുകയും പകരം സ്വർണം പൂശിയിട്ടുള്ള ഒരു കോപ്പിയാണ് ചാമ്പ്യന്മാർക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് നൽകുകയും ചെയ്യുന്നത്. എന്തായാലും ഫുട്ബോൾ ഗ്രൗണ്ടിലെ ഗോളുകൾ പോലെ തന്നെ ത്രില്ലിംഗ് ആണ് ഈ ഒരു സ്വർണക്കപ്പിന്റെ ബാക്ക് സ്റ്റോറിയും എന്ന് ഇതിൽ നിന്നും വ്യക്തമാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എന്തായാലും ഈ ഒരു ജൂലൈ 20 അറിയാനായിട്ട് സാധിക്കും ഈ ഒരു 2026 ഫിഫ വേൾഡ് കപ്പിൽ ആരാണ് മുത്തമിടാനായിട്ട് പോകുന്നത് എന്ന കാര്യം. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 22 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. You are listening to Morning Mojo with me, RJ Anamika.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയേഴ്സ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
2: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
4: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
5: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
6: മോർണിംഗ് ബോജോ.
7: നമ്മുടെ കറൻസി നോട്ടുകളുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിലവിലുള്ള കടലാസ് നോട്ടുകൾക്ക് പകരം കുറച്ചുകൂടി ആയുസ് കിട്ടുന്ന പ്ലാസ്റ്റിക് അല്ലെങ്കിൽ പോളിമർ കറൻസി കൊണ്ടുവരാനായിട്ടുള്ള വലിയൊരു ഒരുക്കത്തിലാണ് നമ്മുടെ രാജ്യം എന്നുള്ളതാണ്. ഈ കടലാസ് നോട്ടുകൾ പെട്ടെന്ന് നശിച്ചു പോകുന്ന സമയത്ത് പുതിയത് അച്ചടിക്കാനായിട്ട് വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. തുടക്കത്തിൽ 10-20 രൂപയുടെ നോട്ടുകളായിരിക്കും ഇത്തരത്തിൽ പോളിമർ രൂപത്തിൽ പുറത്തിറക്കാനായിട്ടുള്ള സാധ്യത കൂടുതൽ. ഇതിന് വേണ്ടിയുള്ള നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനായിട്ട് RBI നോട്ട് മുദ്രൻ കമ്പനി ആഗോള തലത്തിൽ തന്നെ നടപടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും കടലാസ് നോട്ടുകൾക്ക് പകരം പ്ലാസ്റ്റിക് കറൻസി എത്താനായിട്ട് പോവാണ്. കൂടുതൽ കാലം നിലനിൽക്കുന്ന രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മുടെ സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 കഴിഞ്ഞ് കൃത്യം 36 മിനിറ്റിൽ എത്തി നിൽക്കുകയാണ്. യു ആർ ലിസണിംഗ് ടു മോർണിംഗ് മോജോ വിത്ത് മീ RJ അനാമിക.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
1: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
2: ശനിയാഴ്ച വാങ്ങാനേ. അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
1: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
2: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
3: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പൈങ്ങേൽ ആൻഡ് ഉമ്മന്നൂർ,
4: വിശാൽ ഓപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട്, ജീവകാരുണ്യ മാസിക, വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

യെസ് എങ്ങനെ അതിഭീകര കാമുകൻ എന്ന സിനിമയിലെ ഒരു സൂപ്പർ ഡ്യൂപ്പർ ട്രാക്കിന് ശേഷം വി ആർ ബാക്ക് ഓൺ മോർണിംഗ് മോജോ വിത്ത് മീ ആർ ജെ അനാമിക. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് കൃത്യം 52 മിനിറ്റിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ 3 മണിക്കൂർ ഷോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്.

ഇന്നത്തെ മോർണിംഗ് മോജോയുടെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് വേൾഡ് ലിസണിംഗ് ഡേ ആണെന്നല്ലേ. അതുകൊണ്ട് ഈ ഒരു ഷോ കഴിഞ്ഞാലും നിങ്ങൾ എവിടേക്കാണോ പോകുന്നത് അവിടേക്ക് വെറുതെ ഒന്ന് ശാന്തമായിരുന്ന് ചുറ്റുമുള്ള ശബ്ദങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഒപ്പം തന്നെ നമ്മളോട് ഒരുപാട് സ്നേഹത്തോടെ എന്തെങ്കിലും പറയാനായിട്ട് കാത്തു നിൽക്കുന്ന ഒരാളുടെ വാക്കുകൾ. ഈ കേൾക്കുക എന്നത് ചെറിയൊരു കാര്യമായിട്ട് തോന്നാം, പക്ഷെ അതൊരു വലിയൊരു കണക്ഷൻ തന്നെയാണ്. ഈ വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമയിൽ പറയുന്നത് പോലെ തന്നെ കേൾക്കാനായിട്ട് ഒരാളെ കിട്ടുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല അല്ലേ. നമ്മൾ മറ്റൊരാളെ ശരിക്കും കേൾക്കുന്ന സമയത്ത് അവർക്ക് നമ്മൾ നൽകുന്ന ആ ഒരു കംഫർട്ട് അത് വളരെ വലുതാണ്. അപ്പോൾ ഈ ഒരു ദിവസം മുഴുവൻ നല്ല കേൾവികൾ കൊണ്ടും നല്ല സംസാരങ്ങൾ കൊണ്ടും മനോഹരമാക്കുക. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു സാറ്റർഡേ വിഷ് ചെയ്തുകൊണ്ട് ഇറ്റ്സ് മിയർ ജനാമിക സൈനിങ് ഓഫ്.

ടൈം ചെക്ക് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 10 മണി. ദ ടൈം ഇസ് 10 ഓ ക്ലോക്ക്.

0: for the future.
1: Hi, hello, very good morning and welcome to Padavugal with me, RJ Anusha. അപ്പോ ഇനി അങ്ങോട്ട് പടവുകളുടെ ടൈം ആണ് കേട്ടോ. മോർണിംഗ് മോജോയിലൂടെ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും അപ്ഡേറ്റുകളും ഒക്കെ കേട്ടറിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തതായിട്ട് കേൾക്കാൻ പോകുന്നത് കരിയർ വൈസ്. നമുക്ക് എന്ത് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിന് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്കൊരു ഗൈഡ് ലൈൻ ആയിട്ട് വെറൈറ്റി ആയിട്ടുള്ള കോഴ്സുകളും അല്ലെങ്കിൽ നമുക്ക് പരിചിതമായിട്ടുള്ള കോഴ്സുകളും അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയണമെന്നില്ല. ചില കോഴ്സുകളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് പരിചിതമായിട്ടുള്ള പേരുകളൊക്കെ ആയിരിക്കും, പക്ഷെ അതിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റിയിട്ട് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നില്ല. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ട് പടവുകൾ എന്ന പ്രോഗ്രാമുമായിട്ട് ഞാൻ എന്താ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ പ്ലസ് ടു കഴിഞ്ഞ് എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ നിങ്ങൾക്ക് കോഴ്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അവയർനെസ് ഇല്ലാത്തതായിരിക്കാം പലപ്പോഴും ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്ന് നമ്മൾ മെയിൻ ആയിട്ടും കേട്ടറിയാൻ പോകുന്നത് പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ്. പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രീയ ശാസ്ത്രം. രാഷ്ട്രീയമൊക്കെ കുറച്ച് ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് കേട്ടോ. ആക്ച്വലി രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പാർട്ടി രാഷ്ട്രീയമല്ലേ എന്ന് ഓർത്ത് ആരും നെറ്റിയൊന്നും ചുളിക്കണ്ട കേട്ടോ. ലോകം എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത്, രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്, നിയമങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു, ഇതൊക്കെ പഠിക്കുന്ന വളരെ ഗൗരവമുള്ള എന്നാൽ അത്ര തന്നെ രസകരമായിട്ടുള്ള ഒരു വിഷയമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് എന്ന ഈ ഒരു കോഴ്സ് പഠിച്ചിറങ്ങുന്നവർക്ക് മുന്നിൽ കരിയറിന്റെ ഒരു വലിയ ലോകം തന്നെയുണ്ട്. അപ്പോ അതറിയാത്തവർക്കായിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആസ്ട്രേഫം 19 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
4: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
3: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂതമണിലുള്ളപ്പോൾ.
4: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 944-771-7171.
5: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ പൊളിറ്റിക്കൽ സയൻസിന്റെ കോഴ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ പടവുകളിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. സത്യത്തിൽ നമ്മൾ വിചാരിക്കുന്നതിലും എത്രയോ വലുതാണ് ഈ ഒരു വിഷയം എന്നുള്ളത് വേറൊരു കാര്യമാണ് കേട്ടോ. അപ്പോ എന്താണ് പൊളിറ്റിക്കൽ സയൻസ് അഥവാ രാഷ്ട്രീയ ശാസ്ത്രം? വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹത്തെയും രാജ്യത്തെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന നിയമങ്ങൾ, അതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് പഠിക്കുന്ന ഒരു ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് മൂന്ന് പ്രധാന കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാം. ഒന്നാമത്തത് സ്റ്റഡി ഓഫ് പവർ, അധികാരത്തിന്റെ ഒരു കളി. അതായത് ഒരു നാട്ടിൽ ആർക്കാണ് അധികാരം കിട്ടേണ്ടത്, ആ അധികാരം അവരെങ്ങനെ ഉപയോഗിക്കണം, ജനങ്ങൾക്ക് വേണ്ടി അവർ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് പൊളിറ്റിക്കൽ സയൻസിന്റെ പ്രധാന ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. അതായത് ഭരണാധികാരികളും ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ് ആക്ച്വലി ആദ്യം തന്നെ ഇവിടെ നടക്കുന്നത്. ഇനി രണ്ടാമത് ഒരു പോയിന്റ് എന്താന്ന് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭരണഘടനയും നിയമങ്ങളെയും പറ്റിയിട്ടാണ്. നമുക്ക് സ്വൈര്യമായിട്ട് ജീവിക്കാനായിട്ട് ചില നിയമങ്ങൾ അത്യാവശ്യമാണല്ലേ. ആ നിയമങ്ങളൊന്നും ഇല്ലായെങ്കിൽ നമുക്ക് സ്വൈര്യം കിട്ടണമെന്നില്ല. അപ്പൊ നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണ്, ഈ കോടതികളൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, പാർലമെന്റ് എങ്ങനെയാണ് നിയമങ്ങൾ പാസാക്കുന്നത്, ഇതൊക്കെയാണ് ഇതിൽ നമ്മൾ മെയിൻ ആയിട്ടും പഠിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചിട്ട് വളരെ ആഴത്തിൽ ഇത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അതുപോലെ തന്നെ അടുത്തൊരു പോയിന്റാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയം, ഇന്റർനാഷണൽ റിലേഷൻസ്. നമ്മുടെ രാജ്യം മാത്രമല്ലല്ലോ ലോകത്തുള്ളത്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള അതിർത്തി തർക്കങ്ങൾ എന്തൊക്കെയാണ്, ഈ ലോകയുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്, ഇങ്ങനെയുള്ള വലിയ വലിയ ആഗോള കാര്യങ്ങളും ഈ ഒരു പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഒരു കുഞ്ഞുദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ വീട്ടില് ഒരു നിയമം വെക്കുകയാണ്, രാത്രി 9 മണിക്ക് ശേഷം ആരും ഫോൺ ഉപയോഗിക്കരുത്. ഈ നിയമം ആരുണ്ടാക്കി, എന്തുകൊണ്ടുണ്ടാക്കി, അത് ലംഘിച്ചാൽ എന്ത് സംഭവിക്കും, ഇതേ കാര്യം ഒരു രാജ്യത്തിന്റെ തലയിൽ ചിന്തിക്കുന്നതാണ് പൊളിറ്റിക്കൽ സയൻസ്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ കുടിക്കുന്ന പാലിന്റെ വില നിശ്ചയിക്കുന്നത് മുതൽ നമ്മൾ ജീവിക്കുന്ന രാജ്യത്തിന്റെ സുരക്ഷ വരെ തീരുമാനിക്കുന്നത് രാഷ്ട്രീയമാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഏറ്റവും ശക്തമായ ഒരു വിഷയമായിട്ട് ഒരു പൊളിറ്റിക്കൽ സയൻസ് മാറിയിരിക്കുന്നത്.

0: കോപം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: ബിസി 4 ജീവിച്ചിരുന്ന ഗ്രീക്ക് തത്വചിന്തകനായിട്ടുള്ള അരിസ്റ്റോട്ടിൽ ആണ് കേട്ടോ രാഷ്ട്രീയ ശാസ്ത്രത്തിന്റെ പിതാവ്, അതായത് ഈ പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. മനുഷ്യനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ഒരു രാഷ്ട്രീയ ജീവി എന്നാണ്, പൊളിറ്റിക്കൽ ആനിമൽ. അതായത് സമൂഹമായിട്ട് ജീവിക്കാനും ഭരിക്കാനും ആഗ്രഹിക്കുന്നവരാണ് ഈ മനുഷ്യൻ എന്ന് പറയുന്നത് അല്ലെ. ഇന്ത്യയിലെ രാഷ്ട്രീയ ശാസ്ത്രത്തിന് അടിത്തറയിട്ടത് ചാണക്യനാണ് കേട്ടോ. അദ്ദേഹം ബിസി 3 എഴുതിയ അർത്ഥശാസ്ത്രം എന്ന പുസ്തകം ഒരു രാജ്യം എങ്ങനെ ഭരിക്കണം, നികുതി എങ്ങനെ പിരിക്കണം, ശത്രുക്കളെ എങ്ങനെ നേരിടണം, ഇതിനെ കുറിച്ചൊക്കെയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ സമഗ്രമായ രാഷ്ട്രീയ ഗ്രന്ഥങ്ങൾ ഇറക്കുകയുണ്ടായി. ശരിക്കും പറഞ്ഞാല് ലോകത്തിൽ വെച്ച് തന്നെ ആദ്യത്തെ സമഗ്ര രാഷ്ട്രീയ ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ ഈ ഒരു അർത്ഥശാസ്ത്രത്തെ വിശേഷിപ്പിക്കാം. പോളിസ് എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നാണ് പൊളിറ്റിക്സ് എന്ന വാക്കുണ്ടായത് കേട്ടോ. പണ്ട് ഗ്രീസിൽ ഉണ്ടായിരുന്ന നഗര രാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ആക്ച്വലി ഈ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കോഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ പുസ്തകത്തിൽ എന്തൊക്കെയാണ് കാണാൻ പോകുന്നതെന്ന് അറിയണ്ടേ. അതായത് പൊളിറ്റിക്കൽ തിയറി, സ്വാതന്ത്ര്യം, സമത്വം, നീതി, ജനാധിപത്യം, ഇവയെക്കുറിച്ചൊക്കെയുള്ള വലിയ ആശയങ്ങൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. ഇവിടെ ഗാന്ധിജി, കാറൽ മാർക്സ്, B.R. അംബേദ്കർ തുടങ്ങിയവരുടെ ചിന്തകളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നത്. ഇനി അടുത്തതായിട്ട് പഠിക്കുന്നത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്. അതെന്താന്ന് പറഞ്ഞുതരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺ.
1: Sagas, Elias, Jackie.

0: സാഗർ ഏലിയാസ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
2: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
3: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
2: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ്, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

കേട്ടുകൊണ്ടിരിക്കുന്നത് പടവുകളാണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഈ പൊളിറ്റിക്കൽ സയൻസിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളത് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ പൊളിറ്റിക്കൽ തിയറി പഠിക്കുന്നുണ്ട്, അതായത് സ്വാതന്ത്ര്യം, സമത്വം, നീതി, ജനാധിപത്യം, ഇവയെ കുറിച്ചിട്ടുള്ള വലിയ ആശയങ്ങൾ പഠിക്കുന്ന ഒരു ഭാഗമാണ് പൊളിറ്റിക്കൽ തിയറി എന്ന് പറയുന്നത്. അടുത്തത് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ആണ്, അതായത് സർക്കാരിന്റെ പദ്ധതികൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത്, ഈ കളക്ടർമാരും ഉദ്യോഗസ്ഥരും ഒക്കെ എങ്ങനെയാണ് ഭരണം നടത്തുന്നത്, ഇതൊക്കെ പഠിക്കുന്ന ഒരു ശാഖയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഇനി അതുകൂടാതെ കമ്പാരറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയും, താരതമ്യ ശാസ്ത്രം. ഇന്ത്യയിലെ ജനാധിപത്യവും അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ ഭരണക്രമവും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതായത് ലോകത്തെ വിവിധ ഭരണരീതികളെ താരതമ്യം ചെയ്ത് പഠിക്കുന്ന ഒരു പഠനമാണ് താരതമ്യ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇനി ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് വേണ്ട കുറച്ച് സ്കിൽസ് കൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് വായിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടായിരിക്കണം കേട്ടോ. ദിവസവും പത്രങ്ങളും ആഗോള വാർത്തകളും മാസികകളും ഒക്കെ വായിക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു വിഷയം വളരെ എളുപ്പമായിരിക്കും. അതുമാത്രമല്ല ക്രിട്ടിക്കൽ തിങ്കിങ്ങുള്ള ആൾക്കാർക്കും അടിപൊളിയാണ് ഈ ഒരു കോഴ്സ് കേട്ടോ. ഒരു വാർത്ത കേട്ടാൽ അത് അതേപടി വിശ്വസിക്കാതെ അതിന് പിന്നിലെ രാഷ്ട്രീയവും താല്പര്യങ്ങളും ഒക്കെ എന്താണ് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. പിന്നെ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വേണം. കാര്യങ്ങൾ വ്യക്തമായി സംസാരിക്കാനും എഴുതാനും ഈ സംവാദങ്ങളിലൊക്കെ ഏർപ്പെടാനും താല്പര്യമുള്ളവർക്കും ഈ ഒരു രംഗത്ത് നല്ല രീതിയിൽ തന്നെ തിളങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ പടവുകളിൽ ഒരു ചെറിയ ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: പടവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.
1: കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ്. അപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിനെ പറ്റിയിട്ട് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് കേട്ടോണ്ടിരിക്കുകയാണല്ലേ. ഇന്ത്യയിൽ തന്നെ മികച്ച പഠന കേന്ദ്രങ്ങളുണ്ട് പൊളിറ്റിക്കൽ സയൻസ് പഠിക്കാനായിട്ട്. അപ്പൊ എവിടെ പഠിക്കണം എന്ന് ആലോചിച്ചിരിക്കുന്നവർക്കായിട്ട് ചില മുൻനിര കോളേജുകൾ ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേത് ജെ എൻ യു ആണ് കേട്ടോ. അത് ന്യൂഡൽഹിയിലുള്ള ഒരു കോളേജാണ്. പൊളിറ്റിക്കൽ സയൻസിനും ഇന്റർനാഷണൽ റിലേഷൻസിനും ലോക പ്രശസ്തമായ ഒരു യൂണിവേഴ്സിറ്റിയാണ് ജെ എൻ യു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൂടാതെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ തന്നെ ലേഡി ശ്രീറാം കോളേജ്, ഹിന്ദു കോളേജ് എന്നിവയൊക്കെ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിന് പേരുകേട്ടതാണ്. പിന്നെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റി, അതുകൂടാതെ നമ്മുടെ കേരളത്തിലാണെങ്കിൽ ജി എൻ യു മാതൃകയിലുള്ള ട്രിവാൻഡ്രത്തെ കേരള യൂണിവേഴ്സിറ്റി കാര്യവട്ടം ക്യാമ്പസ്. ഇതുകൂടാതെ പ്രമുഖ ഗവൺമെന്റ് എയ്ഡഡ് കോളേജുകളിലും ഈ ഒരു കോഴ്സ് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിലവിലുള്ള വോട്ടിംഗ് പ്രായം എന്ന് പറയുന്നത് 18 വയസ്സാണല്ലോ. ഇനി ഒരുപാട് ആളുകൾക്കൊരു ചിന്തയുണ്ട്, ഈ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ വെറുതെ നാട്ടിലെ പാർട്ടി രാഷ്ട്രീയവും നോക്കി നടക്കാം എന്നുള്ള ഒരു ചിന്താഗതി. എന്നാൽ സംഗതി അങ്ങനല്ല കേട്ടോ. ലോകത്തെ മാറ്റിമറിക്കാനായിട്ട് ശേഷിയുള്ള അധികാരത്തിന്റെ കളി കൺട്രോൾ ചെയ്യുന്ന ഒരു കിടിലൻ ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ്. ഇനി പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിന്റെ ഒരു ഘടനയെ പറ്റി പറഞ്ഞുതരാം. ബി എ പൊളിറ്റിക്കൽ സയൻസ്, അതായത് 3 വർഷത്തെ ഡിഗ്രി ആണ് കേട്ടോ. അല്ലെങ്കിൽ എഫ് ഐ യു ജി പി പ്രകാരം 4 വർഷവും ഉണ്ട്. പ്ലസ് ടു ഏത് സ്ട്രീം, അതായത് ഹ്യൂമാനിറ്റീസോ കൊമേഴ്സോ സയൻസോ കഴിഞ്ഞവർക്കും ഈ ഒരു ബി എ പൊളിറ്റിക്കൽ സയൻസ് എടുത്ത് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെ അടിസ്ഥാന വിവരങ്ങളാണ് മെയിൻ ആയിട്ടും ബി എ പൊളിറ്റിക്കൽ സയൻസിൽ പഠിപ്പിക്കുന്നത്. പിന്നെ എം എ പൊളിറ്റിക്കൽ സയൻസ് അല്ലെങ്കിൽ എം എ ഇന്റർനാഷണൽ റിലേഷൻസ്, ഇത് 2 ഇയേഴ്സ് വരുന്ന ഒരു കോഴ്സാണ്. ഡിഗ്രിക്ക് ശേഷം കൂടുതൽ ആഴത്തിൽ പഠിക്കാനായിട്ട് ജെ എൻ യു പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റികളിൽ ഇതിന് വലിയ ഡിമാൻഡ് ആണ് കേട്ടോ ഉള്ളത്. പിന്നെ ഉള്ളത് ഇന്റഗ്രേറ്റഡ് എം എ ആണ്. അത് 5 ഇയർ കോഴ്സാണ്. പ്ലസ് ടുവിന് ശേഷം നേരിട്ട് നമുക്ക് 5 വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐ ഐ ടി മദ്രാസിൽ ഇതിന് സമാനമായിട്ടുള്ള ഹ്യൂമാനിറ്റീസ് കോഴ്സുകളുണ്ട്.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

പരമ്പരാഗത ജോലികൾക്ക് പുറമേ തന്നെ ഇന്നത്തെ കാലത്ത് വലിയ ഡിമാൻഡ് ഉള്ള ചില ആധുനിക കരിയറുകളും ഉണ്ട് കേട്ടോ. ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ, അതായത് പോളിസി റിസർച്ച് ആൻഡ് തിങ്ക് ടാങ്കുകൾ, അതായത് ഒബ്സർവൻറ് റിസർച്ച് ഫൗണ്ടേഷൻ, സെന്റർ ഫോർ പോളിസി റിസർച്ച് തുടങ്ങിയിട്ടുള്ള വലിയ തിങ്ക് ടാങ്കുകളിൽ ഗവൺമെന്റ് നയങ്ങളെ കുറിച്ച് പഠിക്കാനായിട്ട് റിസർച്ചേഴ്സിന് ആവശ്യമുണ്ട്. അപ്പോ ഇത് ഒരു വലിയ സ്കോപ്പ് തന്നെയാണ്. അതുകൂടാതെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSR ഓഫീസർ, വലിയ മൾട്ടി നാഷണൽ കമ്പനികൾ ഉണ്ടാവുമല്ലോ, MNCs, അപ്പൊ അവരുടെ ലാഭത്തിന്റെ ഒരു പങ്ക് സാമൂഹിക സേവനത്തിന് യൂസ് ചെയ്യണമെന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാനായിട്ട് പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി പശ്ചാത്തലമുള്ളവരെയാണ് കമ്പനികൾ നിയമിക്കുന്നത്. ഇനി ഡിപ്ലോമാറ്റ് അല്ലെങ്കിൽ IFS, ഈ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികളിലെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് ജോലി ചെയ്യാനുള്ള ഒരു അവസരമാണ് ഇതുവഴി ലഭിക്കുന്നത്. ഇത് ആക്ച്വലി UPSC പരീക്ഷ വഴിയാണ് ഇങ്ങോട്ടേക്ക് നമുക്ക് തിരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് തന്നെ. ഇനി പഠന വിഷയങ്ങളിലെ വൈവിധ്യത്തെ പറ്റി പറയുകയാണെങ്കിൽ, ക്ലൈമറ്റ് പൊളിറ്റിക്സ്, അതായത് ആഗോളതാപനവും പരിസ്ഥിതി പ്രശ്നങ്ങളും ഒക്കെ ലോകരാഷ്ട്രീയത്തെ നിയമങ്ങളെയും ഒക്കെ എങ്ങനെ മാറ്റുന്നു എന്നതിനെ കുറിച്ച് പഠിക്കാനായിട്ട് ഈ ഒരു ക്ലൈമറ്റ് പൊളിറ്റിക്സിലൂടെ നമുക്ക് സാധിക്കുന്നതാണ്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ, ഈ കാലാവസ്ഥാ രാഷ്ട്രീയം, അതായത് കേൾക്കുമ്പോൾ വിചിത്രമായിട്ട് തോന്നാവല്ലേ, കാലാവസ്ഥയ്ക്ക് എന്ത് രാഷ്ട്രീയം എന്ന് ചിന്തിക്കുന്നവരുണ്ടായിരിക്കും. എന്നാൽ സംഗതി അല്പം ഗൗരവമുള്ളത് തന്നെയാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന വലിയ വലിയ പല രാഷ്ട്രീയ തീരുമാനങ്ങൾക്കും പിന്നിലെ ഈ ഒരു കാലാവസ്ഥാ വ്യതിയാനമുണ്ട്. നമുക്കത് ലളിതമായിട്ട് നോക്കുകയാണെങ്കിൽ, ഒന്ന് വികസിത രാജ്യങ്ങളും വികസ്വര രാജ്യങ്ങളും തമ്മിലുള്ള തർക്കമാണ്, അതായത് ദ നോർത്ത് സൗത്ത് ഡിവൈഡ്. ഈ പുകക്കുഴലുകളും വലിയ ഫാക്ടറികളും ഒക്കെ സ്ഥാപിച്ച് ലോകത്ത് ഏറ്റവും കൂടുതൽ മലിനീകരണം, ആഗോളതാപനവും ഒക്കെ ഉണ്ടാക്കിയത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളുമാണ്. എന്നാൽ അതിന്റെ ദുരന്തം അനുഭവിക്കുന്നത് ഇന്ത്യയും ആഫ്രിക്കൻ രാജ്യങ്ങളും പോലുള്ള വികസ്വര രാജ്യങ്ങളാണ്, അതായത് ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. അതുകൊണ്ട് മലിനീകരണം ഉണ്ടാക്കിയവർ അതിന് പരിഹാരം കാണാൻ കൂടുതൽ പണം നൽകേണ്ടി വരും. ഇന്ന് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ വാദിക്കുന്നുണ്ട് ഈ ഒരു കാര്യം. അപ്പൊ ഈ ആഗോള തർക്കങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ക്ലൈമറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പൊ ക്ലൈമറ്റ് പൊളിറ്റിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് കേട്ടറിയാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

ചോദിച്ചത്. വെൽക്കം ബാക്ക് ടു പടവുകൾ വിത്ത് മീ ആർ ജെ അനുഷ. അപ്പോ ക്ലൈമറ്റ് പൊളിറ്റിക്കൽ സയൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ആഗോള കരാറുകൾ, അതായത് ഭൂമിയെ രക്ഷിക്കാനായിട്ട് ലോക രാജ്യങ്ങൾ ഒന്നിച്ചിരുന്ന് ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് കേട്ടോ ഇതിൽ പറയുന്നത്. ഇപ്പൊ നിങ്ങൾ വാർത്തകളിൽ COP, അതായത് കോൺഫറൻസ് ഓഫ് ദി പാർട്ടീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പാരീസ് കാലാവസ്ഥാ കരാർ. അപ്പൊ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കാനായിട്ട് ഓരോ രാജ്യവും എത്രത്തോളം തുക മാറ്റിവെക്കണം, എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവരണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇത്തരം ആഗോളതരമായിട്ടുള്ള രാഷ്ട്രീയ ചർച്ചകളിലൂടെയാണ്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഹരിത രാഷ്ട്രീയം, ഗ്രീൻ പൊളിറ്റിക്സ് ആൻഡ് ആക്ടിവിസം. ഇന്ന് ലോകമെമ്പാടുമുള്ള തിരഞ്ഞെടുപ്പുകളിലൊക്കെ കാലാവസ്ഥ ഒരു പ്രധാന ചർച്ചാ വിഷയമാണ് കേട്ടോ. യൂറോപ്പിലൊക്കെ ഗ്രീൻ പാർട്ടി എന്ന പേരിൽ രാഷ്ട്രീയ പാർട്ടികൾ തന്നെയുണ്ട്. പരിസ്ഥിതി സംരക്ഷണത്തിന് മുൻഗണന നൽകുന്ന നേതാക്കൾക്ക് ഇന്ന് ജനങ്ങൾക്കിടയിൽ വലിയൊരു സ്വീകാര്യത തന്നെയാണുള്ളത്. ഗ്രേറ്റ ത്യുൻബർഗ് എന്ന കൊച്ചു പെൺകുട്ടി ലോക നേതാക്കളെ വിറപ്പിച്ച പരിസ്ഥിതി പ്രസ്ഥാനങ്ങളൊക്കെ ഇതിന്റെ ഒരു ഭാഗമാണ് കേട്ടോ. ചുരുക്കി പറയുകയാണെങ്കിൽ പണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തിക്കും അധികാരത്തിനും വേണ്ടിയായിരുന്നു യുദ്ധമെങ്കിൽ, ഇനി വരാൻ പോകുന്ന കാലത്ത് ശുദ്ധമായ വായുവിനും കുടിവെള്ളത്തിനും ഭൂമിയുടെ നിലനിൽപ്പിനും വേണ്ടിയാകും രാഷ്ട്രീയം നടക്കുക. അപ്പൊ ആ മാറ്റങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് പഠിക്കുന്നതാണ് ക്ലൈമറ്റ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ക്ലൈമറ്റ് പൊളിറ്റിക്സിനെ പറ്റിയിട്ട് ഡീറ്റെയിൽഡായിട്ട് കേട്ടറിഞ്ഞു. ഇനി ഇതിന്റെ മറ്റൊരു സബ് ആയിട്ട് വരുന്ന ടോപ്പിക്കാണ് ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശങ്ങൾ. ഇവിടെ തന്നെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അവകാശങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ എന്നിവയെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആക്ച്വലി പൊളിറ്റിക്കൽ സയൻസിലെ ഏറ്റവും മനോഹരവും ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതുമായിട്ടുള്ളൊരു ഭാഗമാണ് ഹ്യൂമൻ റൈറ്റ്സ് അഥവാ മനുഷ്യാവകാശങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മൾ പലപ്പോഴും ഈ വാർത്തകളിലൊക്കെ കേൾക്കാറുള്ള ഒരു വാക്കാണ് ഹ്യൂമൻ റൈറ്റ്സ് എന്നുള്ള കാര്യമല്ലേ. ശരിക്കും എന്താണ് ഈ മനുഷ്യാവകാശങ്ങൾ എന്ന് നോക്കുകയാണെങ്കിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ, നിങ്ങളൊരു മനുഷ്യനായിട്ട് ജനിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിന് ജാതിയോ മതമോ നിറമോ ലിംഗഭേദമോ പണമോ ഒന്നും ഒരു തടസ്സമല്ല. ലോകത്തെവിടെ ജീവിക്കുന്ന മനുഷ്യനും തുല്യമായിട്ട് ലഭിക്കേണ്ട അടിസ്ഥാന അവകാശങ്ങളാണ് ഇവയൊക്കെ. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട 3 തലങ്ങൾ കൂടിയുണ്ട്. ഈ ജീവിക്കാനും ജീവനോടെ ഇരിക്കാനുമുള്ള അവകാശങ്ങൾ, ഒരു മനുഷ്യന് അന്തസ്സോടെ ജീവിക്കാൻ എന്തൊക്കെ വേണം, സ്വതന്ത്രമായിട്ട് സംസാരിക്കാനുള്ള അവകാശം, ഇഷ്ടമുള്ള മതം സ്വീകരിക്കാനും വിശ്വസിക്കാനുമുള്ള അവകാശം, ഭയമില്ലാതെ ജീവിക്കാനുള്ള അവകാശം, ഇവയെല്ലാം ഇതിൽ വരുന്നതാണ്. ഈ ഭരണകൂടങ്ങൾക്കോ മറ്റേതെങ്കിലും ശക്തികൾക്കോ ഒരു വ്യക്തിയുടെ ഈ ഒരു അടിസ്ഥാന സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്താനായിട്ട് സാധിക്കത്തില്ല എന്നുള്ളതാണ് പ്രത്യേകത.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.

0: ഫോർ ദ ഫ്യൂച്ചർ.
1: കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ് വിത്ത് മീ ആർ ജെ അനുഷ. സയൻസും കൊമേഴ്സും ഒക്കെ എല്ലാവരും ചർച്ച ചെയ്യുമ്പോഴും ഹ്യൂമാനിറ്റീസ് സ്ട്രീമിൽ തിളങ്ങി നിൽക്കുന്ന കരിയറിൽ ഒരുപാട് സാധ്യതകളുള്ള ഒരു കിടിലൻ കോഴ്സായിട്ടുള്ള പൊളിറ്റിക്കൽ സയൻസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സമൂഹം എങ്ങനെ പ്രവർത്തിക്കുന്നു, ഗവൺമെന്റുകൾ എങ്ങനെ തീരുമാനങ്ങൾ എടുക്കുന്നു, നമ്മുടെ ഭരണഘടന എന്താണ്, അന്താരാഷ്ട്ര തലത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ വളരെ രസകരമായിട്ട് പഠിക്കുന്ന ഒരു കോഴ്സാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ലോകത്തെ കൺട്രോൾ ചെയ്യുന്ന ഒരു പവർ എന്താണ് എന്ന് പഠിക്കുന്ന കോഴ്സാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പൊ ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാലുള്ള ജോലി സാധ്യതകൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈ ഒരു കോഴ്സ് മുന്നോട്ട് വെക്കുന്നത് സിവിൽ സർവീസ്, IAS, IPS, IFS, UPSC പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു ഓപ്ഷൻ ആണ് പൊളിറ്റിക്കൽ സയൻസ് കേട്ടോ. സിലബസിലെ വലിയൊരു ഭാഗവും പൊളിറ്റിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. അത് മാത്രമല്ല, പിന്നെ ഗവേഷണവും അധ്യാപനവും ഈ കോളേജുകളിലും സർവകലാശാലകളിലും ഒക്കെ പ്രൊഫസർ ആകാനും റിസർച്ച് ചെയ്യാനും ഒക്കെ സാധിക്കുന്നതായിരിക്കും ഒരു കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ. അതുകൂടാതെ ജേർണലിസം, ഈ മാധ്യമ പ്രവർത്തനത്തിനും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോഴ്സ് തന്നെയാണ് പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രീയ നിരീക്ഷകരായോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ റിപ്പോർട്ടർമാരായിട്ടോ ഒക്കെ തിളങ്ങാനായിട്ട് സാധിക്കുന്ന നല്ലൊരു കോഴ്സ് തന്നെയാണ്. അതുകൂടാതെ ലീഗൽ കരിയർ നമുക്ക് സെലക്ട് ചെയ്യാം, അതായത് LLB ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും പൊളിറ്റിക്കൽ സയൻസ് എന്നുള്ളൊരു കോഴ്സ് ഒരു മികച്ച അടിത്തറയാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഗവൺമെന്റ് തലത്തിലും NGOകളിലും പോളിസി അനലിസ്റ്റുകളായിട്ട് ജോലി ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. അപ്പൊ BA MA കോഴ്സുകളായിട്ട് ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് നമുക്ക് പഠിക്കാൻ സാധിക്കും. മികച്ച കോളേജുകളിൽ അഡ്മിഷൻ മേടിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. സമൂഹത്തെ കുറിച്ച് അറിയാനും പൊളിറ്റിക്സിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും ഒക്കെ സഹായിക്കുന്ന നല്ലൊരു കോഴ്സാണ് കേട്ടോ ഇത്. അപ്പോ അത്തരത്തിൽ ആഗ്രഹമുള്ളവർക്ക് ധൈര്യമായിട്ട് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിറങ്ങുന്നവർക്ക് തിളങ്ങാൻ പറ്റിയിട്ടുള്ള ചില മോഡേൺ കരിയർ ഓപ്ഷനുകൾ കൂടി പറഞ്ഞുതരാം. അതിലൊന്നാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ്. ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പ് ജയിക്കാനായിട്ട് കൃത്യമായിട്ടുള്ളൊരു പ്ലാനിങ് അത്യാവശ്യമാണല്ലേ. അപ്പൊ ജനങ്ങളുടെ മൂഡ് എന്താണെന്ന് പഠിച്ച് സോഷ്യൽ മീഡിയ ക്യാമ്പയിനുകളൊക്കെ ഡിസൈൻ ചെയ്യുന്ന ഇത്തരം ഏജൻസികളിലെ വലിയ അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. അപ്പൊ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ആകാനായിട്ട് ആഗ്രഹമുള്ളവർക്കും ഈ ഒരു പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. തീർന്നിട്ടുള്ള ഇനിയും ഓപ്ഷൻസ് കേട്ടറിയാനുണ്ട്. ചെറിയൊരു ബ്രേക്കാണ്, സ്റ്റേ ട്യൂൺഡ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഹലോ, നമസ്കാരം, ഇതാരാണ്?
2: ഞാൻ കൊട്ടാരക്കര പള്ളിക്കുന്ന പ്രസാദ.
1: പ്രസാദ് ഏട്ടാ, അപ്പൊ ഇന്ന് കാസറ്റ് കഫേയിലൂടെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
2: എനിക്ക് ധനത്തിലെ അനക്കെടുപ്പത് പൊന്നുണ്ടേ,
1: ആയിരം പരാമുത്തുണ്ടേ,
3: അനക്കെടുപ്പത് പൊന്നുണ്ടേ, ആയിരം.
4: ഇതുപോലെ ഇഷ്ടഗാനങ്ങൾ തത്സമയം കേൾക്കാനെ വിളിക്കാം കാസറ്റ് കഫേയിൽ. തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ ഓണിയോ ആശ്രയ FM 90
5: കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: പടവുകൾ, എ തോട്ട് ഫോർ ദി ഫ്യൂച്ചർ.
1: കേട്ടോണ്ടിരിക്കുന്നത് പടവുകളാണ്. വിത്ത് മീ ആർ ജെ അനുഷ. അപ്പൊ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിളങ്ങാൻ പറ്റിയിട്ടുള്ള ചില മോഡേൺ കരിയർ ഓപ്ഷനുകളെ പറ്റിയിട്ടാണ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്താണ് എന്നുള്ളൊരു കാര്യം അല്ലേ. അടുത്തത് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയെ പറ്റിയിട്ടാണ് കേൾക്കാൻ പോകുന്നത്. അതായത് വലിയ കമ്പനികൾക്ക് സമൂഹത്തിൽ ചില സാമൂഹിക പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗവൺമെന്റ് നിയമങ്ങളെ കുറിച്ചും സമൂഹത്തെ കുറിച്ചും നന്നായിട്ട് അറിയാവുന്ന പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥികളെ ഇത്തരം തസ്തികകളിലേക്ക് കമ്പനികള് മുൻഗണന നൽകാറുണ്ട്. അപ്പോ CRS എന്ന ഈ ഒരു ഓപ്ഷനും നിങ്ങൾക്ക് മുമ്പിൽ അവൈലബിൾ ആണ്. പിന്നെ പബ്ലിക് റിലേഷൻസ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, വലിയ ലീഡർമാരുടെയും സംഘടനകളുടെയും ഒക്കെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന PR മാനേജേഴ്സ് ആകാനായിട്ടും ഈ ഒരു കോഴ്സ് സഹായിക്കുന്നതാണ് കേട്ടോ. ഈ ലോകമെമ്പാടും മാറ്റങ്ങൾ വരുത്താനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് UN പോലുള്ള ആഗോള സംഘടനകളിൽ

ലഭിക്കുന്നതായിരിക്കും. ഈ ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ടി വി ചാനലുകളിൽ വന്നിരുന്നിട്ട് കൃത്യമായിട്ടുള്ള വിശകലനം നടത്തുന്ന ആൾക്കാർ നമ്മൾ കണ്ടിട്ടില്ലേ? അപ്പോൾ അതാകാനായിട്ട് നിങ്ങൾക്കും സാധിക്കുന്നതാണ് ഈ ഒരു കോഴ്സ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ. പിന്നെ ലെജിസ്ലേറ്റീവ് അസിസ്റ്റന്റ്, അതായത് എം പിമാർ, എം എൽ എമാർ എന്നിവരെയൊക്കെ നിയമസഭകളിലേക്കും പാർലമെന്റിലുമൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാനും ബില്ലുകൾ തയ്യാറാക്കാനും സഹായിക്കുന്ന തസ്തികയാണിത് കേട്ടോ. ഇന്ത്യയിൽ ഇതിനായിട്ട് എൽ എ എം പി ഫെലോഷിപ്പ് പോലുള്ള മികച്ച അവസരങ്ങളാണ് കാത്തിരിക്കുന്നത്. നമ്മുടെ പാർലമെന്റിന്റെയോ നിയമസഭയുടെയോ ഉള്ളറകളിൽ നടക്കുന്ന കാര്യങ്ങളെ നേരിട്ട് പങ്കാളിയാകാൻ പറ്റുന്ന ഒരു കിടിലൻ അവസരം കൂടിയാണിത്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചാൽ ഈ ഒരു അവസരം ലഭിക്കുന്നതായിരിക്കും. പിന്നെ റിസ്ക് അനലിസ്റ്റ്, ഈ വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ ഒരു രാജ്യത്തെ നിക്ഷേപം നടത്തുന്നതിന് മുൻപ് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം സുരക്ഷിതമാണോ എന്ന് വിലയിരുത്താറുണ്ട്. അപ്പോൾ ജിയോ പൊളിറ്റിക്കൽ റിസ്ക് അനലിസ്റ്റുമാർക്ക് വലിയ കോർപ്പറേറ്റ് മേഖലയിൽ വലിയ ശമ്പളമാണ് ലഭിക്കുന്നത് കേട്ടോ. പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചവർക്കും ഈ ഒരു കരിയർ സാധ്യത തുറന്നു കിടക്കുകയാണ്. പിന്നെ പബ്ലിക് അഫയേഴ്സ്, സ്വകാര്യ കമ്പനികളും ഗവൺമെന്റും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കുന്ന ഒരു റോളാണ് പബ്ലിക് അഫയേഴ്സ് കൺസൾട്ടന്റ് എന്ന് പറയുന്നത്. ഗവൺമെന്റിന്റെ പുതിയ നിയമങ്ങൾ കമ്പനികളെ എങ്ങനെ ബാധിക്കുന്നെന്ന് വിശകലനം ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസിന്റെ സ്കോപ്പ് വെറും സിവിൽ സർവീസിലോ ടീച്ചിങ്ങിലോ മാത്രം ഒതുങ്ങേണ്ടതല്ല കേട്ടോ. മാറി ഈ ഒരു കാലത്ത് കോർപ്പറേറ്റ് കമ്പനികൾ മുതൽ ലോകാരോഗ്യ സംഘടനകൾ വരെ ഈ ഒരു കോഴ്സ് പഠിച്ചവരെ കാത്തിരിക്കുകയാണ്. ഇലക്ഷൻ സമയത്ത് ചാനലുകളിൽ വന്നിരുന്ന വോട്ടിംഗ് ട്രെൻഡ് വിശകലനം ചെയ്യുന്ന സെഫോളജിസ്റ്റുകൾ നമ്മുടെ എം പിമാരെയും എം എൽ എമാരെയും നിയമനിർമ്മാണത്തിൽ സഹായിക്കുന്ന ലെജിസ്ലേറ്റീവ് അസിസ്റ്റൻസ്, അതുമാത്രമല്ല വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്ക് രാഷ്ട്രീയ ഉപദേശം നൽകുന്ന റിസ്ക് അനലിസ്റ്റുകൾ, ഇങ്ങനെ പോകുന്നു ഇതിന്റെ സാധ്യതകൾ. അപ്പൊ ചുരുക്കത്തില് സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആകാശത്തോളം സ്കോപ്പ് ഉണ്ട് എന്ന് തന്നെ പറയാം. അത്തരത്തിലുള്ള നല്ലൊരു കോഴ്സാണ് പൊളിറ്റിക്കൽ സയൻസ്. അപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് എന്ന കോഴ്സിനെ പറ്റിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ പടവുകളിലൂടെ കേട്ടറിഞ്ഞത്. എന്തായാലും പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്ത് എനിക്ക് ഗുഡ് ബൈ പറയാനായിട്ട് ഏകദേശം സമയമായിട്ടുണ്ട്. ഇനി നല്ല പ്രോഗ്രാംസും പാട്ടുകളും ഒക്കെ ബാക്ക് ടു ബാക്ക് ആയിട്ട് വരാനുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു ആസ് ഫ്രം 90 നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം. ഇറ്റ്സ് മീ ആർ ജെ അനുഷ സൈനിങ് ഓഫ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എമ്മിൽ. ഇനി യാസിദ് കഫി. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
1: ഹേ ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, വെൽക്കം ടു കാസറ്റ് കഫേ. ഇവിടെ ഇഷ്ടം പോലെ പാട്ട്, ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ ഏതായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ് അരികെയാണ്. സോ ഇനിയുള്ള 2 മണിക്കൂർ എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സ്പെഷ്യൽ റിക്വസ്റ്റുകൾ, ഡെഡിക്കേഷൻസ് എല്ലാം എന്നെ അറിയിക്കാം. സോ അതിനായിട്ട് ഫോൺ എടുത്തോളൂ, വിളിച്ചോളൂ. ടു ദ നമ്പർ 0474291900 0479049 0 2919 0 9 0 അതുപോലെ തന്നെ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 0 9562664 0 9 0 അപ്പോൾ ഏതായാലും ഒരു അടിപൊളി പാട്ടോടു കൂടി നമുക്ക് ഇന്നത്തെ കാസറ്റ് കഫേ സ്റ്റാർട്ട് ചെയ്യാം. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

டக்கெட்டதும் தா டக்கெட்டதும் திம் டக்கெட்டதும்.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
5: ചേട്ടാ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങണ്ടേ?
6: ശനിയാഴ്ച വാങ്ങാനേ, അൽജോ സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ടല്ലോ.
5: അതേനേ, എല്ലാ ശനി ഞായർ ദിവസങ്ങളിലും സ്പെഷ്യൽ ഓഫേഴ്സ് ഉണ്ട് നമ്മുടെ അൽജോയിൽ.
6: അൽജോ, വിലക്കുറവിന്റെ വിസ്മയം.
7: അൽജോ ഹൈപ്പർ മാർക്കറ്റ് നെല്ലിക്കുന്നം, അൽജോ സൂപ്പർ മാർക്കറ്റ് പായങ്ങയിൽ ആൻഡ് ഉമ്മന്നൂർ.
8: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടം പോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം എന്താ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്?
1: ഹലോ,
0: ഇതാരാ സംസാരിക്കുന്നത്?
1: അങ്ങനെ കർക്കിടകത്തിൽ ആദ്യത്തെ ശനിയാഴ്ച ഒന്ന് വന്നു.
0: പേര് പറഞ്ഞില്ല.
1: ഇതുവരെ എല്ലാ ഒത്തിരി പാട്ടുകൾ ചോദിച്ചു, പലരും ചോദിച്ചു, പാട്ടുകളെല്ലാം കേട്ട് നമ്മൾ ആസ്വദിച്ചു.
0: ഓക്കെ,
1: വീണ്ടും അജയമേനി ചോദിക്കുന്നു. വീണ്ടും
0: ഓക്കെ. ദൈവമേ, എന്താണ് മറ്റേ മാസ് ഇൻട്രോ ഒക്കെ ആണല്ലോ സിനിമയെ പോലെ.
1: ഓക്കെ, എല്ലാവർക്കും കേട്ട് ആസ്വദിക്കാം.
0: അതെ അതെ,
1: ഭൂമുഖപ്പടിയിൽ നിന്നെയും കാത്ത്, അല്ല ഭൂമുഖവാതുക്കൾ എന്ന പാട്ട്.
0: ഓക്കെ, പാട്ടൊക്കെ ചോദിക്കാൻ മുന്നേ ആദ്യം അങ്ങ് പറയാണ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇത്
1: അത് ചോദിച്ചു, എന്തായാലും ചോദിക്കുമല്ലോ.
0: ആ അതെ, ഉറപ്പായിട്ടും.
1: എനിക്ക് ഞാനിത് ആദ്യമായി ചോദിക്കാൻ കാരണം എന്താന്നാ
0: പറഞ്ഞോളൂ.
1: ഞാൻ ഇന്നലെ ഞാൻ തോന്നില്ല അടി ഇന്നലെ അനാമിക വൈകിട്ട് എന്തോ അത് 4 മണിക്കുള്ള പരിപാടി,
0: APL ആസ്ട്രിയ പ്രീമിയർ ലീഗ്.
1: അത് വെച്ചപ്പോ എന്റെ കഷ്ടകാലത്തിന് ഞാൻ ഇതേ കണക്ക് ഒരു എൻട്രി പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് വന്നപ്പോ കിലുക്കുമായിരുന്നു പടം. അതായത് ഡയലോഗ് പറഞ്ഞു, പക്ഷെ ഡയലോഗ് പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് പടം മാത്രം പറഞ്ഞില്ല, പിന്നെ ലൈൻ കട്ടായി.
0: എന്റെ ദൈവമേ, അവസാനം കൊണ്ട് കല ഉടച്ചല്ലേ,
1: ലൈൻ കട്ടായാലും
0: അല്ലേ, അവസാനം കൊണ്ട് കല ഉടച്ചല്ലേ. ഓക്കെ, ശരി ശരി. അപ്പൊ എന്തായാലും അതിന്റെ ക്ഷീണം ഇവിടെ മാറ്റിയല്ലോ.
1: അതിന്റെ ക്ഷീണമാണ് ഇപ്പൊ തീർത്തത്.
0: ശരി ശരി,
1: കഫേയിലൂടെ തന്നെ കേൾക്കാം
0: അല്ലേ. ശരി,
1: മണിക്കും കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി.
0: ഓക്കെ, അപ്പൊ എന്തായാലും ചോദിച്ച പാട്ട് ഏതായിരുന്നു? പൂമുഖ വാതിൽക്കൽ.
1: സ്നേഹം വിടർത്തുന്ന പൂത്തിങ്കളാണെന്ന് ഭാര്യയാണ്.
0: ആഹാ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. ഇത്രയും ഭാര്യ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. അത് കൊള്ളാം കേട്ടോ. ശരി ശരി, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഭാര്യയ്ക്ക് വേണ്ടി ആയിരിക്കുമല്ലോ.
1: അത് ഞാൻ പറഞ്ഞില്ലേ, ഭാര്യയ്ക്കും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും
0: വേണ്ടി. അടിപൊളി. ശരി ശരി, അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് ആ പാട്ട് വെച്ചേരാം കേട്ടോ.
1: ഓക്കെ,
0: താങ്ക് യു ഫോർ കോളിംഗ്. സുഖമായിട്ടിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു.
1: എല്ലാവർക്കും സുഖമായിട്ട്,
0: എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു.
1: എല്ലാരും തിരക്കുന്നു പറഞ്ഞാൽ
0: തീർച്ചയായിട്ടും പറഞ്ഞിരിക്കാം.
1: ഓക്കെ,
0: അപ്പൊ നമ്മൾ വിളിച്ചത് നമ്മുടെ അജയമണി ചേട്ടനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് ചേട്ടന്റെ ഭാര്യയ്ക്ക് വേണ്ടി, പൂമുഖ വാതിൽക്കൽ സ്നേഹം വിടർത്തുന്ന പൂന്തിങ്കളാകുന്നു ഭാര്യ എന്ന മനോഹരമായ പാട്ടാണ് കേട്ടോ. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ രാഘവയിൽ രാഗസദസ്സിൽ നിന്ന സിനിമയ്ക്ക് വേണ്ടി എസ് രമീഷ് നായർ സാറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ സാർ ഈണം നൽകി. നമ്മുടെ സ്വന്തം ഗാനഗന്ധർവൻ ദാസരൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പൊ എന്നാൽ ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജചേച്ചിയാണ് കേട്ടോ. നമസ്കാരം ആശ്രയ എഫ് എം, ഞാൻ പനവേലിൽ കണ്ണങ്കോട് നിന്ന് രാജിയാണ്. ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഈ പരിപാടി കേൾക്കാറുണ്ട്. ഞാൻ അയക്കുന്ന മെസ്സേജുകൾ വായിച്ച് എനിക്കിഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഇന്നൊരു സ്പെഷ്യൽ റിക്വസ്റ്റ് ഉണ്ട്, എല്ലാവർക്കും വേണ്ടി സർവമായ എന്ന മൂവിയിലെ ചിരിതൊട്ട് എന്ന പാട്ട് വെച്ച് തരണേ. ആദ്യം തന്നെ വായിക്കണം എന്നൊക്കെയാണ് നമ്മുടെ ചേച്ചി പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ആദ്യം തന്നെ വായിച്ചു കേട്ടോ. അപ്പോൾ എന്തായാലും ചേച്ചിക്ക് വേണ്ടിയും ചേച്ചിയുടെ ഫാമിലിക്ക് വേണ്ടി ആ പാട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സർവമായ എന്ന സിനിമയ്ക്ക് വേണ്ടി മനു മജത്തിൻ്റെയും ആരോൺ മാത്യുവിൻ്റെയും വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകർ ഈണം നൽകി. ചിന്മയും ജസ്റ്റിനും വെൽഡണും ചേർന്ന് പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്കായി കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291 9090, 0474291909090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്ന ടു ദ നമ്പർ 9526490909052669409090. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ഇസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 19 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
4: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
5: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
4: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള JM ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
5: JM ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
6: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
7: യാസിക് കഫേ, ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

യെസ്, വൺസ് അഗൈൻ വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട്. ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യസമയം 12 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിരിക്കുകയാണ്. ദേ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഓക്കെ, അക്കൗണ്ട് ഡ്രോപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് രാജ്കുമാർ ചേട്ടാണ് കേട്ടോ. ഹായ് ആശ്രയ, എനിക്ക് അനുരാഗ വിലോചനനായി എന്ന സോങ് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും രാജ്കുമാർ ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, നീലത്താമര എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാർ ശരത്ചന്ദ്ര വർമ്മ സാറിൻ്റെ വരികൾക്ക് വിദ്യാജീവനം നൽകി നമ്മുടെ ശ്രീകുമാർ വക്കീലും അതുപോലെ തന്നെ ശ്രേയാ ഘോഷലും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫിയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഉഷ ചേച്ചിയാണ് കേട്ടോ. ഹായ് ശ്രീ, എനിക്കിന്ന് പെണ്ണാളെ പെണ്ണാളെ എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഉഷ ചേച്ചിക്ക് വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫിൽ പ്ലേ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ചെമ്മീൻ എന്ന സിനിമയ്ക്ക് വേണ്ടി വയലാറിൻ്റെ വരികൾക്ക് സലീൽ ചൗധരി ഈണം നൽകി ദാസേട്ടനും ലീലാമ്മയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം കാസറ്റ് കഫിയിലൂടെ ബാക്ക് ടു ബാക്ക് ആയി. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ ഇതുപോലെ കാസറ്റ് കഫിയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474290904 219 0909 0 ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909 0 9 2 6 6 4 9 0 9 0 So keep on listening Astra FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, manufacturers and wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: നിങ്ങൾ എന്തോ മനുഷ്യായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. കൊട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
3: കൊട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
2: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
3: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ ഗാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
2: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
3: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
2: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തിപ്പൊരിക്കും.
3: അയ്യോ, അത് ശരിയാ.
2: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
0: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര. 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്. ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
4: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vilakkuravum gunamenmayum njangal nalkunna urappu.
3: Ella veetavashyangalkkum Aljo oppumundu.
4: Aljo Hypermarket, Nellikundam. Aljo Supermarket, Payangil at Ummanur. Aljo, vilakkuravinte vismayam.
5: Ini arivumaashayangalum vaichariyam. Aasraya Madrunadu maasikayude varikaraagan ningalkkum suvarnavasaram.
6: Nammude sargathmaka srushtikal Madrunadilude naadariyatte. Madrunadu ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.
7: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം PV സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ വിദേശ പര്യടനത്തിന് നാളെ തുടക്കമാകും. ഈ മാസം 25 വരെ മാൾഡോവ, നോർത്ത് മാസിഡോണിയ, റൊമാനിയ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക. യൂറോപ്പുമായുള്ള ഇന്ത്യയുടെ വിപുലമായ സഹകരണത്തിനും യൂറോപ്യൻ യൂണിയനുമായുള്ള തന്ത്രപ്രധാന പങ്കാളിത്തത്തിനും സന്ദർശനം കൂടുതൽ കരുത്തു പകരുമെന്ന് വിദേശകാര്യ മന്ത്രാലയ സെക്രട്ടറി സിബി ജോർജ് ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ചു.
1: 10, 9, 8, 7, 6, 5, 4, 3, 2, 1, 0.
0: മിഷൻ ആഗമന്റെ ഭാഗമായി ഹൈദരാബാദ് ആസ്ഥാനമായുള്ള സ്കൈറൂട്ട് എയ്റോസ്പേസ് വികസിപ്പിച്ചെടുത്തതാണ് വിക്രം 1. ഒരു ഇന്ത്യൻ സ്വകാര്യ കമ്പനി ഇന്ത്യയിൽ തന്നെ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത റോക്കറ്റ് എന്ന ചരിത്ര നേട്ടമാണ് ഇതിലൂടെ കൈവരിച്ചത്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ഡോക്ടർ വിക്രം സാരാഭായിയുടെ സ്മരണാർത്ഥമാണ് വിക്രം 1 പേര് നൽകിയിരിക്കുന്നത്. രാജ്യത്തെ ബഹിരാകാശ മേഖലയിലെ ചരിത്രപരമായ അധ്യായമാണ് ഈ ദൌത്യമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. ബഹിരാകാശ മേഖലയിൽ പുതിയ അവസരങ്ങൾ തുറക്കുന്നതിനൊപ്പം രാജ്യത്തെ യുവാക്കളുടെ കഴിവ്, ദൃഢനിശ്ചയവും പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ ദൌത്യമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ സർവകക്ഷി യോഗം ചേരും. ഇരുസഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ലാ നയം വെറുമൊരു പ്രസ്താവനയല്ല, മറിച്ച് ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ ഇന്ന് നടന്ന ഫോഴ്സസ് ഫസ്റ്റ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദികളെ അവരുടെ താവളങ്ങളിൽ ചെന്ന് നേരിടാൻ ഇന്ത്യയ്ക്ക് മടിയില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ധൂർ ഇതിന് ലോകം കണ്ട മികച്ച ഉദാഹരണമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇന്ത്യയെ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാക്കാൻ രാജ്യത്തെ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. തമിഴ്നാട്ടിലെ മധുരയിൽ ഇഫി സംരംഭകത്വ ഉച്ചകോടിയുടെ പ്രത്യേക പ്ലീനറി സെഷനിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ തൊഴിലാളി സമൂഹമുള്ളത് ഇന്ത്യയിലാണ്. 2.4 ലക്ഷത്തിലധികം സ്റ്റാർട്ടപ്പുകളിലൂടെ 23 ലക്ഷത്തിലധികം നേരിട്ടുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാരിന് സാധിച്ചതായും ധനമന്ത്രി വ്യക്തമാക്കി.
2: Young entrepreneurs should derive the maximum benefit both from your families and also from this association, which is in a very comprehensive manner working towards giving you that strength. Boundaries don't seem to matter with technology the way in which it is taking over our lives. So technology actually has done such a shake up

0: ways in which we look at ourselves, our businesses and our economy.
1: 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പനാമ വിദേശകാര്യമന്ത്രി നാളെ ഇന്ത്യയിലെത്തും. തിങ്കളാഴ്ച കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി അദ്ദേഹം ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഹൈദരാബാദ് ഹൌസിൽ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം സന്ദർശിക്കും. ചോദ്യപേപ്പർ ചോർച്ച ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പ്രതിഷേധിച്ച് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ന്യൂഡൽഹിയിൽ നിരാഹാര സമരം നടത്തിവന്ന സാമൂഹിക പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ വൈദ്യചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് വിദഗ്ധ വൈദ്യോപദേശമനുസരിച്ചാണ് വാങ്ചുക്കിനെ മാറ്റിയതെന്ന് ന്യൂഡൽഹി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ സച്ചിൻ ശർമ്മ പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: വർഷങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഇന്ന് നാടിന് സമർപ്പിക്കും. 35 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് നിർമ്മിച്ച ബൈപ്പാസ് തുറക്കുന്നതോടെ എറണാകുളം കോട്ടയം സംസ്ഥാന പാതയിലെ യാത്രാ ക്ലേശത്തിന് വലിയ ആശ്വാസമാകും. കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഉമ്മൻചാണ്ടിയുടെ 3rd ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ സ്മൃതിദിനമായി ആചരിച്ചു. പുതുപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയപള്ളി അങ്കണത്തിൽ നടന്ന സ്മൃതി സമ്മേളനം AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം ചെയ്തു. ഉച്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തും. പുനർനിർമ്മാണം പൂർത്തിയാക്കിയ കമ്പംമെട്ട് കമ്പം മലയോരപാത തുറന്നു. ഇന്ന് രാവിലെ 6 മണിക്കാണ് പാത തുറന്നു നൽകിയത്. വിശദാംശങ്ങളിലേക്ക്.
3: തമിഴ്നാട്ടിലെ തേനി ജില്ലയെ കേരളത്തിലെ ഇടുക്കി ജില്ലയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന മലയോര പാതകളിലൊന്നായ കമ്പംമെട്ട് റോഡിന്റെ നിർമ്മാണ പ്രവർത്തനം 1 മാസം മുൻപാണ് ആരംഭിച്ചത്. 18 ഹെയർപിൻ വളവുകളുള്ള ഈ ചുരം പാതയിലെ ഡ്രെയിനേജ് നിർമ്മാണവും സംരക്ഷണ ഭിത്തികൾ കെട്ടുന്ന ജോലികളുമാണ് പൂർത്തിയാക്കിയത്. റോഡ് അടച്ചിട്ടതോടെ നിത്യേന ഈ പാതയെ ആശ്രയിക്കുന്ന 1000 തോട്ടം തൊഴിലാളികളും പൊതുജനങ്ങളും കടുത്ത യാത്രാ ദുരിതത്തിലാണ്. റോഡ് കോൺക്രീറ്റിംഗും പാലങ്ങളുടെ നിർമ്മാണവും തുടരുന്നതിനാൽ ഭാരവാഹനങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ടിപ്പർ ലോറി ഉൾപ്പെടെയുള്ളവയ്ക്ക് അടുത്ത 20 ദിവസത്തേക്കാണ് നിരോധനം. ബസ്സുകൾ, ജീപ്പുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയെ റോഡ് ഉപയോഗിക്കാൻ അനുവദിക്കുമെന്ന് തമിഴ്നാട് റോഡ് വിഭാഗം അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യകാലത്തിന് നാളെ തുടക്കമാകും. ഉദ്ഘാടനം നാളെ ഉച്ചയ്ക്ക് 12 മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മുഖ്യാതിഥിയാകും. കേരളത്തിൽ വീണ്ടും മഴ ശക്തമാകുന്നു. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തുടനീളം ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ഇന്ത്യൻ ബാഡ്മിന്റൺ താരം PV സിന്ധു ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ പ്രവേശിച്ചു. ടോക്കിയോയിൽ നടക്കുന്ന ടൂർണമെന്റിൽ ചൈനീസ് താരം ചെൻ യു ഫെയ് പരിക്കേറ്റ് പിന്മാറിയതോടെയാണ് സിന്ധു ഫൈനലിൽ എത്തിയത്. ആദ്യ സെറ്റ് 21-19 സിന്ധു സ്വന്തമാക്കിയിരുന്നു. രണ്ടാം സെറ്റിൽ സിന്ധു 15-10 മുന്നിട്ട് നിൽക്കുമ്പോഴായിരുന്നു ചൈനീസ് താരത്തിന്റെ പിന്മാറ്റം. നാളെ നടക്കുന്ന ഫൈനലിൽ സിന്ധു ജപ്പാന്റെ അകാനി യമാഗുച്ചിയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ 3rd സ്ഥാനക്കാരെ നാളെ അറിയാം. പുലർച്ചെ 2:30 നടക്കുന്ന ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. ഈ മാസം 20 നടക്കുന്ന ഫൈനൽ പോരാട്ടത്തിൽ ലോക ചാമ്പ്യന്മാരായ അർജന്റീന യൂറോപ്യൻ കരുത്തരായ സ്പെയിനിനെ നേരിടും. ലോർഡ്സിൽ നടക്കുന്ന ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര രോഹിത് ശർമ്മയുടെ അവസാന അന്താരാഷ്ട്ര മത്സരമാകുമെന്ന മാധ്യമ റിപ്പോർട്ടുകൾ BCCI തള്ളി. ഇംഗ്ലണ്ടിനെതിരായ ഏകദിനത്തിന് ശേഷവും രോഹിത് ശർമ്മ ഇന്ത്യയ്ക്കായി കളിക്കുമെന്ന് BCCI അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136rd പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, മൈ ഗൌ എന്നിവയിലൂടെയും 1-800-11-780 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. ജൻവിശ്വാസ് ഭേദഗതി നിയമം 2026 കീഴിൽ റെയിൽവേയിൽ കർശന പരിശോധനകൾ. തിരുവനന്തപുരം ഡിവിഷനിലെ റെയിൽവേ ടിക്കറ്റ് പരിശോധനാ ഉദ്യോഗസ്ഥരുടെയും റെയിൽവേ സംരക്ഷണ സേനയുടെയും പരിശോധനയിൽ സാധുവായ ടിക്കറ്റില്ലാതെ യാത്ര ചെയ്ത ഒരു യാത്രക്കാരനെതിരെ നടപടിയെടുത്തു. 600 രൂപ പിഴയടയ്ക്കാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ഇയാൾക്ക് കൊല്ലം സ്പെഷ്യൽ ക്ലാസ് റെയിൽവേ മജിസ്ട്രേറ്റ് 7000 രൂപ പിഴയും 1 ദിവസത്തെ തടവ് ശിക്ഷയും വിധിച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് പശ്ചിമബംഗാളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിക്ക് സമീപമുള്ള ജുമാഗട്ടിലെ BSFന്റെ 18th ബറ്റാലിയൻ ബോർഡർ ഔട്ട്പോസ്റ്റ് സന്ദർശിക്കുന്ന അദ്ദേഹം BSF ഉദ്യോഗസ്ഥരുമായി സംവദിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബഹിരാകാശത്തേക്ക് കുതിച്ച് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റ് വിക്രം 1. സ്കൈറൂട്ടിന്റെ മിഷൻ ആഗമൻ ചരിത്രപരമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഇന്ത്യ അതിവേഗം വളരുന്ന സമ്പദ്വ്യവസ്ഥയാകുന്നതിൽ യുവജനങ്ങൾ നിർണായക പങ്കുവഹിക്കുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ഭീകരവാദത്തിനെതിരെയുള്ള ഇന്ത്യയുടെ വിട്ടുവീഴ്ചയില്ല നയം ഉറച്ച പ്രവർത്തന ശൈലിയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കേരളത്തിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 4 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ബാഡ്മിന്റണിൽ ജപ്പാൻ ഓപ്പൺ വനിതാ സിംഗിൾസ് ഫൈനലിൽ കടന്ന് ഇന്ത്യൻ താരം പി. സിന്ധു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ലൂസേഴ്സ് ഫൈനലിൽ ഇംഗ്ലണ്ടും ഫ്രാൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു.
2: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യാസിത് കഫി,
1: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.
2: Yes, once again we are back on Cassette Cafe. യുടെ ഇഷ്ടംപോലെ പാട്ട്, ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടിയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുകയാണ് ഇനിയുള്ള ഒരു മണിക്കൂർ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരുപടി നല്ല പാട്ടുകൾ കേൾക്കാനുള്ള ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് ഒരു മിനിറ്റ് ആയിരിക്കുമ്പോൾ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുണ്ട്. വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് അനൂപ് ചേട്ടനാണ് കേട്ടോ. നെല്ലിക്കുന്നം സർബത്ത് ഷംസുദ്ദീൻ ഇക്കയ്ക്ക് വേണ്ടി കഥയിലെ രാജകുമാരനും രാജകുമാരിയും എന്ന പാട്ട് വേണമെന്നാണ് നമ്മുടെ അനൂപ് ചേട്ടൻ മെസ്സേജ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സർബത്ത് ഷമീർക്ക എന്നൊക്കെ പറയുന്നുണ്ട്, എനിക്കൊന്ന് കളിയാക്കി വിളിക്കാൻ തോന്നുന്നു. ഓക്കെ ശരി, അപ്പോൾ ഏതായാലും ചേട്ടന് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫയിൽ കേൾക്കുന്നതായിരിക്കും. ആ ഒരു പാട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ കല്യാണരാമൻ സിനിമയ്ക്ക് വേണ്ടി കൈതപ്രത്തിൻ്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസ് ഈണം നൽകി നമ്മുടെ സ്വന്തം ദാസട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഭഗവതിയാണ് കേട്ടോ. ഹലോ ആശ്രയ എഫ് എം, എൻ്റെ പേര് ഭഗവതി, വെട്ടിക്കാൽ നിന്നാണ്. എനിക്ക് തീവണ്ടി സിനിമയിലെ ജീവാംശമായ എന്ന പാട്ട് വെച്ച് തരണേ. പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയും ടൊവിനോ ഫാൻസിന് വേണ്ടിയുമാണെന്നാണ് നമ്മുടെ ഭഗവതി എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വ്യത്യസ്തമായ ഒരു പേരാണ്, ഞാൻ ഇതുവരെ ഭഗവതി എന്നൊരു പേര് ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ആദ്യമായിട്ട് കേൾക്കുകയാണ്. സോ അപ്പോൾ എന്തായാലും ആ ഒരു ക്യൂരിയോസിറ്റി കൂടെ അറിയിക്കുകയാണ്. ആൻഡ് ഓൾസോ നമ്മുടെ ഭഗവതി വെച്ച് പാട്ടെന്ന് പറഞ്ഞ ജീവാംശമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെപ്പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം തീവണ്ടി എന്ന സിനിമയ്ക്ക് വേണ്ടി ഹരിനടൻ്റെ വരികൾക്ക് കൈലാസ് മേനോൻ ഈണം നൽകി നമ്മുടെ ശ്രേയാ ഘോഷാലും ഹരിശങ്കറും ചേർന്ന് പാടിയ ഓൾ ടൈം ഒരു റൊമാൻറ്റിക് സോങ് ആണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ രണ്ട് പാട്ടും കേൾക്കാം ബാക്ക് ടു ബാക്ക് ആയി കാസറ്റ് കഫയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0424-291-9090, 0474-291-9090. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നേ. ടു ദ നമ്പർ 9526490906 9625669090. So everybody stay tuned, and this is RJ Srishant right here on Ashraya FM 90 Nadinoppum Nattarkoppum.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
4: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.
5: ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ് ദാസരൻ പാടിയൊരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ട് ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ്. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൽ ഒരു മണി കഴിഞ്ഞ് 14 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഇസ് വെയ്റ്റിംഗ്. ആരാണ് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇതാരാ സംസാരിക്കുന്നത്? ഹലോ
1: ഹലോ,
0: ഇതാരാ സംസാരിക്കുന്നത്?
1: എൻ്റെ പേര് രാജേഷാണ്.
0: രാജേഷ് ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. എന്താ ഇന്ന് പരിപാടി? എന്താ
1: ഇത്? എനിക്ക് ഒരാഴ്ച ഒരു 3-4 ദിവസം കൊണ്ട് വയ്യായിരുന്നു.
0: അയ്യോ, എന്ത് പറ്റി?
1: ചെറിയ പനിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
0: ഓക്കെ, ശരി. ഹോസ്പിറ്റലിൽ പോയോ?
1: ആ, ഹോസ്പിറ്റലിൽ പോയി.
0: ഓക്കെ, ശരി ശരി. അപ്പൊ പനിയൊക്കെ ആയിട്ടിരിക്കുമ്പോ ഒരു ചെറിയ പാട്ട് കേൾക്കണം.
1: ആ, തീർച്ചയായിട്ടും.
0: ഓക്കെ, പാട്ട് വെച്ചു തരാം കേട്ടോ. അപ്പോഴേ വീട്ടിലെല്ലാരും സുഖമായിട്ടിരിക്കുന്നോ?
1: ആ, വീട്ടിലെല്ലാരും സുഖം.
0: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഷമ്മറിൻ ബദലേൻ എത്രയോ ജന്മമായി.
0: ആഹാ, അടിപൊളി പാട്ടൊക്കെയാണല്ലോ. പ്രണയാർദ്രമായിരിക്കുകയാണോ? പ്രണയാർദ്രമായിട്ടിരിക്കുകയാണോന്ന്?
1: പ്രണയാഗ്രഹമൊന്നുമില്ല,
0: അത്രയൊന്നും ഇല്ല. ഓക്കെ, ശരി ശരി. ഡെഡിക്കേഷൻ ഉണ്ടോ ഈ പാട്ടിന്?
1: ഡെഡിക്കേഷൻ നമ്മൾ കേൾക്കുന്നവരൊക്കെ എല്ലാവർക്കും. എനിക്ക് ഒരു രണ്ടു വരി പാടണം.
0: അയ്യോ, തീർച്ചയായിട്ടും പാടിക്കോ പാടിക്കോ. ഞാൻ ചോദിക്കാൻ മറന്നുപോയി.
1: എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെ പുണ്യമേ, ദൂരതീരങ്ങളും മോഹതാരങ്ങളും സാക്ഷി. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു.
0: ആഹാ, അടിപൊളി. ആരെയാണ് തേടുന്നേ?
1: അങ്ങനെയൊന്നുമില്ല.
0: ശരി ശരി, സുഖമായിട്ടിരിക്കുന്നു, ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് കുറെ പാടി കാണുമല്ലോ പണ്ടൊക്കെ, അല്ലേ? പാടിയിട്ടുണ്ട്. ഞാൻ ഇനി കഥയിലൊക്കെ ഒന്നും പോകുന്നില്ല അങ്ങോട്ട്. ശരി ശരി, അപ്പൊ എന്തായാലും പാട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടി അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഫോർ കോളിംഗ് ചേട്ടാ. യെസ്, അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ രാജശേഖരനാണ്. ചേട്ടൻ ചോദിച്ച പാട്ട് എത്രയോ ജന്മമായി എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, സമ്മറിൻ ബദ്രഹീം എന്ന സിനിമയ്ക്ക് വേണ്ടി ഗിരീഷ് പുത്തഞ്ചേരി വരികൾക്ക് വിദ്യാചീണം നൽകി നമ്മൾ സുജാത ചേച്ചിയും ശ്രീനിവാസാറും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, പ്രണയം എന്ന വാക്കിന് പര്യായമായൊരു പാട്ടല്ലേ. നമ്മുടെ മനസ്സിൽ പ്രണയം വരുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടാണ് ഈ പാട്ട്. ആൻഡ് പ്രണയ്ക്കും എന്നുള്ള പ്ലേലിസ്റ്റിൽ ഇന്നും വന്നും ടോപ്പായ ഒരു ട്രാക്ക് എന്ന് വേണം ഇതിനെ പറയാൻ. അന്നും ഇന്നും ഇതിന് ഒരേ വീര്യമാണ് പ്രണയം എന്ന വലിയൊരു വലിയ ീര്യമാണ് ഈ പാട്ടിനല്ലേ. അപ്പോൾ എന്തായാലും ഇതിന് സംഗീതം, വരികളായിക്കോട്ടെ, ആലാപനം ആയിക്കോട്ടെ, എല്ലാം ഒന്നിനൊന്നിന് മെച്ചമായൊരു പാട്ട്. അപ്പോൾ എന്തായാലും ഈ മനോഹരമായ പാട്ടാണ് നമ്മുടെ രാജശേഖരൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി കാസറ്റ് കഫേയിലൂടെ ഈ പാട്ട് കേൾക്കാവുന്നതാണ്. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗ്രേസി ടീച്ചറാണ് കേട്ടോ. ഹായ് അശ്രയഫം, ഞാൻ അംഗൻവാടി ടീച്ചർ ഗ്രേസിയാണ്. എനിക്ക് കാടണിയും കാൽച്ചിലമ്പേ കാനനമൈനെ എന്ന പാട്ടിട്ട് തരുമോ ശ്രീശാന്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ഗ്രേസി ടീച്ചർക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, പുലിമുരുകൻ എന്ന ഹിറ്റ് സിനിമയ്ക്ക് വേണ്ടി റഫീഖ് അഹമ്മദിൻ്റെ വരികൾക്ക് ഗോപി സുന്ദറീണം നൽകി നമ്മുടെ സ്വന്തം ദാസേട്ടനും വാനമ്പാടി ചിത്രചേച്ചിയും ചേർന്ന് പാടിയ ഒരു മനോഹരമായ റൊമാൻറ്റിക് പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും രണ്ട് ബ്യൂട്ടിഫുള്ളായ റൊമാൻറ്റിക് ട്രാക്സ് വരുന്നുണ്ട് കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ കാസറ്റ് കഫേയിലേക്ക് ഇതുപോലെ വിളിക്കാം. ടു ദ നമ്പർ 0474291 9090 0474291909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. വിളിക്കുകയല്ല ചെയ്യേണ്ടത്, മെസ്സേജ് അയക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ നമ്പർ ഇതാണ്, 9526490909. സോ എവറിബഡി സ്റ്റേ ട്യൂൺഡ്, ആൻഡ് ദിസ് ഈസ് ആർ ജെ ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്. ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സും.
4: ഗ്ലോറീസ് ഫുഡ്സ്, എൻജോയ് ഗ്ലോറിയസ് എക്സ്പീരിയൻസ്. എടക്കാട് കൊല്ലം.
5: യാസിഡ് കഫേ ഇവിടെ ഇഷ്ടം പോലെ പാട്ട്.

0: യെസ്, സമ്മറിൻ ബെത്ലഹേം എന്ന സിനിമയിലെ ഒരു മനോഹരമായ പാട്ട് കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ കാസറ്റ് കഫേയുടെ ഇഷ്ടംപോലെ പാട്ടുമായിട്ട് ഇന്ന് കാസറ്റ് കഫേയിൽ കൂടെയുള്ളത് ഞാൻ ആർ ജെ ശ്രീശാന്താണ് കേട്ടോ. അപ്പോൾ എന്തായാലും അത് സ്റ്റുഡിയോ ക്ലോക്കിൽ 1:29 ആയിരിക്കെയാണ് ഈ ഒരു സമയത്തെ ഇഷ്ടമുള്ള പാട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് എ കോളർ ഈസ് വെയിറ്റിംഗ്. ആരാണെന്ന് നോക്കാം. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. ഇത് ആരാ സംസാരിക്കുന്നത്?
1: ഹലോ, ഇത് നെടിയവളിൽ നിന്ന് ശാന്ത ചേച്ചിയാണേ. മോനെ,
0: ശാന്ത ചേച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം, സുഖമായിട്ടിരിക്കുന്നു.
0: അടിപൊളിയായിട്ട് പോകുന്നു.
1: അതെ.
0: ഓക്കെ, എന്താ ഇന്ന് പരിപാടി?
1: പരിപാടി അംഗൻവാടിയിലല്ലേ മോനെ?
0: അംഗൻവാടിയിലാണ്? നിങ്ങൾ സഹപ്രവർത്തകർ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് മെസ്സേജ് അയച്ചും വിളിച്ചും കളിക്കുവാണോ?
1: മോനെ, അത് ഞങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ചെയ്യുന്നതാണ് മോനെ.
0: അയ്യോ, തെറ്റ് പറഞ്ഞല്ല. അയ്യോ, അല്ല, തെറ്റ് പറഞ്ഞതല്ല. തെറ്റ് പറഞ്ഞതല്ല. ശരി ശരി, അപ്പൊ അങ്ങനെ അത് വേണമല്ലോ. ആക്ച്വലി കുട്ടികളുടെ
1: നമുക്കാണെങ്കിലേ
0: പറഞ്ഞോളൂ.
1: ഒരു പാട്ട് കേൾക്കുമ്പോ നമ്മുടെ ആ ഹൃദയത്തിന്റെ ആ ഒരു താളോ ഇടുപ്പും അത് അനുഭവിച്ചറിയുന്നവർക്കേ അറിയാൻ
0: പറ്റും.
1: പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ മനസ്സിനെയും എനിക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര അഭിനന്ദനമാണ്. ചിലർക്ക് പാട്ട് കേൾക്കുന്നത് ഇഷ്ടമല്ല, അങ്ങനെയുള്ളവരും ഉണ്ട്.
0: പാട്ട്, പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ വേദനയൊക്കെ മാറ്റിക്കളയുന്ന ഒരു എന്താണ്, ഒരു തെറാപ്പിയാണല്ലേ പാട്ട് എന്ന് പറയുന്നത്.
1: പ്രത്യേക സുഖമാണ്. പാട്ട് കേൾക്കുന്ന അത്രയും സമയം നമുക്ക് എന്തോ സന്തോഷമാണെന്നറിയാമോ?
0: ഓക്കെ, അപ്പൊ അങ്ങനെ
1: സംബന്ധിച്ചിടത്തോളം കാര്യം അമ്മ പറയുന്നതാണ്. എല്ലാവർക്കും എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല.
0: തീർച്ചയായിട്ടും അങ്ങനെ മനസ്സിന് വേദന ഉള്ള ഒരു ആശ്രയ എഫ്എമ്മിന്റെ ആപ്പ് അല്ലെങ്കിൽ 90 ട്യൂൺ ചെയ്യാ, ഈ പാട്ട് കേൾക്കായിരുന്നു അല്ലേ?
1: അതെ, ഞാൻ വീട്ടിലാണെങ്കിൽ രാവിലെ തന്നെ എഴുന്നേക്കുമ്പോഴേ 4 മണിക്ക് അമ്മ എഴുന്നേക്കും. അപ്പോഴേ ഞാൻ റേഡിയോ ആയിട്ടാണ് അടുക്കളയിൽ പോകുന്നത്.
0: 4 മണിക്കോ? ഈ 4 മണിക്ക് രാവിലെ വെച്ച് കഴിഞ്ഞാല് വീട്ടിലുള്ളവർക്ക് ഉറങ്ങണ്ടേ?
1: ഇല്ല, വീട്ടിലെല്ലാരും ഉറങ്ങുമ്പോഴേ നമ്മൾ പതുക്കെ സൗണ്ട് വെച്ച്, നമ്മൾ അടുക്കളയിലല്ലേ പോലെ.
0: ഓക്കെ, ശരി ശരി,
1: കൂട്ടാവല്ലോ.
0: അപ്പൊ എന്തായാലും പാട്ട് ആശ്ര എഫ് എം കൂട്ടുപിടിച്ച് രാവിലെ മുതൽ 4 മണി മുതൽ രാത്രി വരെ ഉണ്ട്.
1: രാത്രിയിലൊന്നുമില്ല, അംഗൻവാടി ടൈം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ജോലികളൊക്കെ ഇല്ലേ, തിരക്കല്ലേ.
0: ഓക്കെ ഓക്കെ, ശരി ശരി. അപ്പൊ ഇനി മുതൽ 9 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട് നിശാഗന്ധി, അതുകൂടെ ഒന്ന് കേൾക്കാം. കേൾക്കാറുണ്ട്?
1: കേൾക്കും.
0: ഓക്കെ, ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: ഇന്ന് കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയിലെ പാട്ടുണ്ടല്ലോ,
0: ഹൃദയവനിയിലെ
1: ഗായികയോ എന്നുള്ള പാട്ട്.
0: ഓക്കെ, ആ പാട്ടാണ്. എന്തുകൊണ്ട് ഈ പാട്ട് പറഞ്ഞേ?
1: മോനെ, ഇത് എന്റെ കുഞ്ഞിലെ, പിന്നെ എന്റെ ചേച്ചിയെ പെണ്ണുകാണാൻ വന്നപ്പോ എന്റെ ചേട്ടനെ കല്യാണമൊക്കെ ഉറപ്പിച്ചു കഴിഞ്ഞപ്പോ ഈ ചേട്ടനാണെങ്കിൽ എപ്പോഴും ഈ പാട്ട് മൂളുമായിരുന്നു.
0: അത്
1: ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നു. അപ്പൊ എനിക്കതങ്ങ് ഓർമ്മ, ഈ പാട്ട് എനിക്ക് ചേട്ടനെ ഇങ്ങനെ ഓർത്തപ്പോഴും ഞാൻ ആ ഒരു സമയം ഞാൻ ഓർത്തു പോയത് കൊണ്ട് ഇഷ്ടപ്പെട്ട് പറഞ്ഞതാ.
0: ഓക്കെ, ശരി ശരി. അപ്പൊ അങ്ങനെ ചേട്ടൻ പാടിയ പാട്ട് എന്താണ്? ഇപ്പൊ വീണ്ടും ഒന്ന് കേൾക്കാൻ ആഗ്രഹം അല്ലേ?
1: ആഗ്രഹമുണ്ട് മോനെ, ചേട്ടനെ ഓർത്തപ്പം ആ പാട്ട് ഓർത്ത്.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഡെഡിക്കേഷൻ ഉണ്ടോ
1: ചേട്ടന് വേണ്ടി? എന്റെ ചേച്ചിയുടെ ഭർത്താവും പിന്നെ ഈ പാട്ട് കേൾക്കുന്ന എല്ലാ മനസ്സിനും.
0: ഓക്കെ, അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം കേട്ടോ.
1: പതാരത്ത് എന്തുകൊണ്ട് വിശേഷം?
0: എല്ലാരും ഹാപ്പി ആയിട്ട് പോകുന്നു, വീട്ടിലെ സുഖമായിട്ടിരിക്കുന്നു, FM-ൽ ഓക്കെ ആയിട്ട് പോകുന്നു.
1: നമുക്ക് ഗ്രൂപ്പിലെ എല്ലാരും തിരക്കി എന്ന് പറയണ സുൽത്താന, പിന്നെ എല്ലാ മക്കളെ, എല്ലാം നമ്മുടെ പെൺപടകളെയും തിരക്കി എന്ന് പറഞ്ഞേക്കണം.
0: ഓക്കെ, ശരി, പറഞ്ഞേക്കാം കേട്ടോ.
1: ഓക്കെ, താങ്ക് യു
0: ഫോർ കോളിംഗ് ചേച്ചി. അപ്പൊ നമ്മളെ വിളിച്ചത് നമ്മുടെ ശാന്ത ചേച്ചിയാണ്. ചേച്ചി ചോദിച്ച പാട്ട് ഹൃദയവാനിയിലെ എന്ന മനോഹരമായ പാട്ടാണ്. ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, കോട്ടയം കുഞ്ഞച്ചൻ എന്ന സിനിമയ്ക്ക് വേണ്ടി ചുനക്കര രാമൻകുട്ടി സാറിന്റെ വരികൾക്ക് ശ്യാം സാർ ഈണം നൽകി ഗാനകേന്ദ്രൻ ദാസേട്ടൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മേഘയാണ് കേട്ടോ. ഹായ്, ആ മേഘ, തുമ്പിവ തുമ്പക്കുളത്തിൽ എന്ന സോങ് കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കാമോ എന്നാണ് നമ്മുടെ മേഘ മെസ്സേജ് ചെയ്തിരിക്കുന്നത് വാട്സാപ്പിൽ കേട്ടോ. അപ്പോൾ എന്തായാലും മേഘയ്ക്ക് വേണ്ടി ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ, ഓളങ്ങൾ എന്ന സിനിമയ്ക്ക് വേണ്ടി ഓൻ വിയുടെ വരികൾക്ക് രാജാ സാർ ഈണം നൽകി ഈയിടെ സംഗീത ലോകത്ത് നിന്ന് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ സ്വർഗീയ ഗായിക ജാനകിയമ്മ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട്. ആൻഡ് നിരവധി ഭാഷകളിലേക്ക് ഇത് റീമേക്ക് ചെയ്യപ്പെട്ട പാട്ടാണ്, തമിഴിലും തെലുങ്കിലൊക്കെ ഉണ്ട്. ആൻഡ് ഈ ഒരു പാട്ടിനെന്ന് പറയുമ്പോൾ ഇതെല്ലാം, ഈ തമിഴായിക്കോട്ടെ, തെലുങ്കായിക്കോട്ടെ, മലയാളം ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എപ്പോഴും റീൽസിൽ ഇങ്ങനെ വൈറലായ ഒരു പാട്ട് കൂടിയാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ നിങ്ങൾക്കും നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ട് കേൾക്കാണ്ട് ഇതുപോലെ കാസറ്റ് കഫേയിലേക്ക് വിളിക്കാം. ടു ദ നമ്പർ 0474291909 0474291909. ആൻഡ് ഓൾസോ വാട്സപ്പിലൂടെയും പാട്ടുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. ടു ദ നമ്പർ 9526490909. 9526490906. So everybody stay tuned, and this is RJ Sri. ശ്രീശാന്ത് റൈറ്റ് ഹിയർ ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
0: Frozen foodukal thedi alayendathilla, antharashtra nilavaramulla frozen foodukal ishtamullathu GMC Frozen Foods-il ninnum thirinjedukkam. GMC Frozen Foods, Nirmala Hospital Building, Kunnakara, Adur Road, Kottarakara.
2: Kettidam paniyan ningalku endanu ithra tension?
3: Permit plan mudal nirmanam vare ella karyangalum attipoliyakkan
2: 37 varshathe pravarthi parichayamulla JM Architects nammude Kottarakara koolavadilulla pol.
3: JM Architects, Government approved, ISO certified, civil engineers and builders. Contact 944-771-7171.
4: Yasit Coffee.
5: Yasit Coffee.
4: Ivide ishtam pole vaattu.

ഭരണീന സിനിമയ്ക്ക് വേണ്ടി ന മുത്തുകുമാറിന്റെ വരികൾക്ക് യുവാൻ ശക്കർ രാജ് ഇണം നൽകി രഞ്ജിത്തും റോഷ്നിയും ചേർന്ന് പാടിയൊരു മനോഹരമായ പാട്ടാണ്. ആക്ച്വലി ഈ ഒരു പാട്ടെന്ന് പറയുമ്പോഴേ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ കല്യാണ വീടുകളിലും ആ ഒരു സമയത്ത് എല്ലായിടത്തും കേട്ട് തഴമ്പിച്ച് അല്ലെങ്കിൽ പഴകിയ ഒരു പാട്ടാണ്. എല്ലായിടത്തും അന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയ ഒരു പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. ആൻഡ് ഓൾസോ എനിക്ക് വാട്സാപ്പിൽ മറ്റൊരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ട്. മെസ്സേജ് അയച്ചിരിക്കുന്നത് മിഥുനാണ് കേട്ടോ. ഹായ് ശ്രീചേട്ടാ, എനിക്കിന്ന് രതിപുഷ്പം എന്ന പാട്ട് പ്ലേ ചെയ്ത് തരുമോ? കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നാണ് നമ്മുടെ മിഥുൻ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും മിഥുനു വേണ്ടിയും ആ പാട്ട് ഉറപ്പായിട്ടും ഇന്ന് കാസറ്റ് കഫേയിൽ കേൾക്കാവുന്നതാണ്. ആ ഒരു പാട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഭീഷ്മ പർവ്വ എന്ന സൂപ്പർ ഹിറ്റ് മൂവിക്ക് വേണ്ടി സുഷിൻ ശ്യാമിൻ്റെ ഈണത്തിൽ നമ്മുടെ ഉണ്ണി മേനോൻ പാടിയ ഒരു മനോഹരമായ പാട്ടാണ് ഈ ഒരു പാട്ട് കേട്ടോ. അപ്പം കറുപ്പാന കയ്യാലെ അന്നത്തെ കാലത്ത് ഭയങ്കര ഹിറ്റ് പാടാറുണ്ടെങ്കിൽ ഈ കുറച്ച് കാലം മുമ്പേ ഈ ഒരു പാട്ട് രതിപുഷ്പം എന്ന ഈ പാട്ട് വളരെ ട്രെൻഡിങ് ആയിരുന്നു. ഈ റീൽസിലൊക്കെ ഈ പാട്ടാണ് ട്രെൻഡിങ് ആയ എന്താണ് റീൽസൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് പേര് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തായാലും ഈ പാട്ട് കേൾക്കാം കാസറ്റ് കഫേയിലൂടെ. അപ്പോൾ എന്തായാലും സ്റ്റുഡിയോ ക്ലോക്കിൻ്റെ 1 മണി കഴിഞ്ഞ് 51 മിനിറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു സമയം കാസറ്റ് കഫേ വൈൻഡ് അപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. അതിന് മുമ്പായിട്ട് എനിക്കൊരു പ്രധാനപ്പെട്ട ചടങ്ങിലേക്ക് പോകാനുള്ള ടൈമാണ്. ഈ ഒരു വീക്കിൽ കാസറ്റ് കഫേയിൽ വിളിച്ചവരിൽ നിന്നും മെസ്സേജ് അയച്ചവരിൽ നിന്നും ഒരു ഭാഗ്യശാലി എനിക്ക് തിരഞ്ഞെടുക്കേണ്ട സമയമാണ്. സോ ഞാൻ ആ ഒരു ചടങ്ങിലേക്ക് കടക്കുകയാണ്. ആ ഒരു ലക്കി വിന്നർ ഈസ് യെസ് ഭഗവതി. ഭഗവതിയാണ് ആ ഒരു ലക്കി വിന്നർ കേട്ടോ. അപ്പോൾ എന്തായാലും കൺഗ്രാറ്റ്സ് ഭഗവതി. ഭഗവതിയെ കാത്തിരിക്കുന്നത് കൊട്ടാരക്കര ജെ ആർക്കിടെക്ട് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ് നൽകുന്ന ഒരു അടിപൊളി തകർപ്പൻ സമ്മാനമാണ്. ഭഗവതി നമ്മൾ ഓഫീസിൽ നിന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും കാസറ്റ് കഫേയുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. ഇതുപോലെ കാസറ്റ് കഫേയിലെ മെനുവിൽ ഇനിയും ഒരുപാട് പാട്ടുകളും ഓർമ്മകളൊക്കെ ഇനിയും ബാക്കിയുണ്ട്. ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്ത ഒരാരും തന്നെ വിഷമിക്കേണ്ട. നാളെ, അതായത് മൺഡേ കൃത്യം 12 മണിക്ക് നിങ്ങൾക്ക് വീണ്ടും വിളിക്കാവുന്നതാണ്. ഏതായാലും എനിക്ക് ടാറ്റ ബൈ ബൈ പറഞ്ഞ സമയമായിട്ടുണ്ട്. എനിവേ രാത്രി 9 മണിക്ക് നിങ്ങളുടെ സ്വന്തം നിശാഗന്ധിയുമായിട്ട് ഞാൻ വീണ്ടും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സോ യു ആർ ലിസണിങ് ആസ്ട്രോ എഫ് എം 90 നാടിനൊപ്പം നാട്ടാൾക്കൊപ്പം. ആൻഡ് ഇറ്റ്സ് മീ ആർ ജെ ശ്രീശാന്ത് സൈനിങ് ഓഫ്.

0: ഒപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: നിങ്ങൾ എന്തോ മനസ്സിലായി പറയുന്നത്?

0: പഴയ കാലമൊന്നുമല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
1: ഒട്ടാരക്കരയോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
0: കൊള്ളാം, അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
1: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
0: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
1: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർക്കും കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
0: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
1: അയ്യോ, അത് ശരിയാ.
0: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ് പോകാം.
2: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: ചെയ്യണം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
2: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതം എന്നത് ചിലപ്പോഴൊക്കെ ഒരു വലിയ യാത്രയാണ്. എങ്ങോട്ടാണെന്നോ എപ്പോഴാണെന്നോ അവസാനിക്കുന്നതെന്നോ അറിയാത്ത കൊടുങ്കാറ്റും പേയുമാരിയും നിറഞ്ഞ ഒരു ദീർഘയാത്ര. സന്ധ്യ മയങ്ങുമ്പോൾ ഇളം കാറ്റിൽ കൊഴിഞ്ഞു വീണ പൂക്കളെ പോലെയാണ് ഈ യാത്രക്കിടയിൽ ചില മനുഷ്യരുടെ വിധികൾ. ഒരു കാലത്ത് വലിയൊരു വടവൃക്ഷം പോലെ കുടുംബത്തിന് തണലേകിയവർ, മക്കളെ സ്വന്തം ജീവനേക്കാൾ സ്നേഹിച്ച് വളർത്തിയവർ, കാലത്തിന്റെ ഒഴുക്കിൽ എപ്പോഴോ അവർ ആർക്കും വേണ്ടാത്തവരായി മാറുന്നു. കളിച്ചിരികൾ നിറയേണ്ട പ്രായത്തിൽ സ്നേഹത്തോടെയൊന്ന് തലോടാൻ ഒരമ്മയോ അച്ഛനോ ഇല്ലാതെ പകച്ചു നിൽക്കുന്ന കുരുന്നുകൾ, അതുപോലെ ലോകത്തിന്റെ കണ്ണിൽ വിസ്മരിക്കപ്പെട്ട് ഇരുളടഞ്ഞ മാനസിക ലോകത്തേക്ക് വീണുപോയ ചില ജന്മങ്ങൾ. ഇരുൾ വീഴുന്ന സന്ധ്യകളിൽ സ്വന്തം എന്ന് കരുതവരൊക്കെയും വെറുമൊരു ഓർമ്മ മാത്രമായി മാറുമ്പോൾ അനുഭവപ്പെടുന്ന ആ വലിയ ശൂന്യത, ആരുമില്ലെന്ന് തോന്നൽ ഹൃദയത്തെ വല്ലാതെ പിടിച്ചുലയ്ക്കുമ്പോൾ കണ്ണുനീർ വറ്റിയ അവരുടെ മിഴികൾ ഒരു സ്നേഹസ്പർശനത്തിനായി ഒരു തണലിനായി അലയുകയാണ്. എന്നാൽ പ്രതീക്ഷയുടെ അവസാനത്തെ തിരുനാളവും അണഞ്ഞുപോയി എന്ന് കരുതിയിരിക്കുന്ന ആ കൂരിരുട്ടിൽ അവർക്കായി ഒരു വാതിൽ എവിടെയോ തുറക്കപ്പെടുന്നുണ്ട്. സ്വന്തം ചോരയല്ലെങ്കിലും അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ, കണ്ണുനീർ തുടച്ചു മാറ്റാൻ കാത്തു നിൽക്കുന്ന സ്നേഹത്തിന്റെ വലിയ വീട്. കാലം തീർത്ത കൊടും വേനലിൽ ഒറ്റപ്പെട്ടു പോയ ഈ പാവ മനുഷ്യർക്കെല്ലാം ഒരുപോലെ തണലേകുന്ന, സ്നേഹം കൊണ്ട് പടുത്തുയർത്തിയ ഒരു സ്വർഗ കൂടാരമാണ് ആശ്രയ സങ്കേതം.

0: നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ, കൊട്ടാരക്കര.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേത്തെരുവ്.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഓരോ പെൺകുഞ്ഞും ഒരു വീടിന്റെ ഐശ്വര്യമാണ് എന്ന് നമ്മൾ പറയാറുണ്ട്. മുറ്റത്തെ തുളസിത്തറയിൽ സന്ധ്യാദീപം തെളിയുമ്പോൾ കിളുങ്ങുന്ന പാദസരങ്ങളുമായി ഓടി നടക്കേണ്ട, അച്ഛന്റെയും അമ്മയുടെയും നെഞ്ചിലിരുന്ന് കൊഞ്ചിക്കൊഴിയേണ്ട ഒരു പ്രായമുണ്ട് ഓരോ പെൺകുട്ടിക്കും. എന്നാൽ വിധി ചിലപ്പോൾ അവർക്കായി കാത്തുവച്ചത് തീർത്തും വ്യത്യസ്തമായ ഒന്നായിരിക്കാം. അച്ഛന്റെ വാത്സല്യമോ അമ്മയുടെ താരാട്ടുപാട്ടോ കേൾക്കാൻ ഭാഗ്യമില്ലാതെ, അല്ലെങ്കിൽ ആരുടെയൊക്കെയോ ക്രൂരതകളിൽപ്പെട്ട് അനാഥത്വത്തിന്റെ ഇരുളിലേക്ക് വലിച്ചെറിയപ്പെട്ട കുറച്ച് കുരുന്നുകൾ, ഈ വലിയ ലോകത്ത് തങ്ങൾക്ക് സ്വന്തമായി ആരുമില്ലല്ലോ എന്നോർത്ത് വിതുമ്പുന്ന ആ പിഞ്ചു ഹൃദയങ്ങളെ മാറോട് ചേർത്തുറക്കാൻ, അവരുടെ നെറുകയിൽ സ്നേഹത്തോടെ ഒന്ന് ചുംബിക്കാൻ ഇവിടെ ആശ്രയ ശിശുഭവനുണ്ട്. 18 വയസ്സുവരെയുള്ള അനാഥരായ പെൺകുട്ടികൾക്ക് യാതൊരു അഭയകേന്ദ്രമല്ല, മറിച്ച് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും സുരക്ഷിതത്വവും തിരികെ നൽകുന്ന അവരുടെ സ്വർഗ വീടാണ്. പറക്കമുറ്റുന്നതിനു മുൻപേ ചിറകുകൾ കൊഴിഞ്ഞുപോയ ആ ശലഭങ്ങൾക്ക് വീണ്ടും വർണ്ണച്ചിറകുകൾ നൽകി ആകാശത്തേക്ക് പറത്തിവിടുന്ന മാന്ത്രിക ഇടം. ഇവിടെ അവർക്ക് ലഭിക്കുന്നത് കേവലം ഒരു നേരത്തെ ഭക്ഷണമോ ഉടുക്കാൻ വസ്ത്രമോ മാത്രമല്ല, തങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും വീഴാൻ പോകുമ്പോൾ താങ്ങി നിർത്താൻ കരുതലിന്റെ 1000 കരങ്ങൾ ഇവിടെയുണ്ടെന്നുമുള്ള വലിയൊരു വിശ്വാസമാണ്. ആശ്രയിലെ ഓരോ പ്രവർത്തകരും ഈ കുഞ്ഞുങ്ങൾക്ക് വെറും ഒരു പരിചാരകരോ നടത്തിപ്പുകാരോ അല്ല, മറിച്ച് അവരുടെ ഓരോരുത്തരുടെയും അമ്മമാരും അച്ഛന്മാരും ജ്യേഷ്ഠ സഹോദരങ്ങളും ഒക്കെയാണ്.
2: ഇവിടെ കൂടുതലും നമ്മൾ പറയുമ്പോൾ കുറച്ച് ഫാമിലി ഇഷ്യൂസ് ഉള്ള കുട്ടികളാണ് കൂടുതലുള്ളത്. അതായത് ഒന്നെങ്കിൽ അച്ഛനില്ല, അമ്മയുണ്ട്, അല്ലെ എന്തെങ്കിലും ഇഷ്യൂസ്, അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂസ്, അവർ സെപ്പറേറ്റഡ് ആയി, ഇപ്പൊ കുട്ടീനെ നല്ല രീതിയിൽ നോക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ രീതിയിലാണ് കുട്ടികളോട് വരുന്നത്. അത് CWC ത്രൂ ആണ്, അവരുടെ ഓർഡർ പ്രകാരമാണ് കുട്ടികൾ ഇവിടെ നിൽക്കുന്നത്. അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് ഒക്കെ അവർക്കുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു സാധാരണ വീടുകളിൽ വരുന്ന കുട്ടികളും ഈ കുട്ടികളും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അവരുടെ മൈൻഡ് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും.
1: അക്ഷരങ്ങളുടെ ലോകത്തേക്ക് കൈപിടിച്ചു നടത്തി നല്ല വിദ്യാഭ്യാസവും സംസ്കാരവും നൽകി നാളെയുടെ ഉത്തമ പൗരന്മാരായി അവരെ വളർത്തിയെടുക്കുകയാണ് ഈ സ്നേഹഭവനം. എല്ലാറ്റിനും ഉപരിയായി വരും കാലത്ത് സ്വയം പര്യാപ്തമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ കഴിവുള്ള കരുത്തുറ്റ സ്ത്രീകളായി അവരെ മാറ്റിയെടുക്കുന്ന വലിയൊരു തപസ്സാണ് ഇവിടെ നടക്കുന്നത്. രാത്രിയുടെ നിശബ്ദതയിൽ ഏതോ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണരുമ്പോൾ ഭയപ്പെടേണ്ട മകളെ ഞാനിവിടെയുണ്ട് എന്ന് പറഞ്ഞ് ചേർത്തു പിടിക്കാൻ ഒരമ്മയുടെ സാന്നിധ്യം അവർക്കിവിടെ ലഭിക്കുന്നുണ്ട്. കണ്ണുനീർ വറ്റിയ ആ കുഞ്ഞുമുഖങ്ങളിൽ ഇന്ന് നാം കാണുന്ന നിഷ്കളങ്കമായ പുഞ്ചിരിക്ക് പിന്നിൽ ആശ്രയ ശിശുഭവൻ നൽകുന്ന അതിരില്ലാത്ത സ്നേഹത്തിന്റെ കാവലുണ്ട്. പുറത്ത് എത്ര വലിയ കൊടുങ്കാറ്റ് വീശിയടിച്ചാലും അവർക്ക് ഭയമില്ലാതെ സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന സ്നേഹം കൊണ്ട് മാത്രം പടുത്തുയർത്തിയ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്വർഗ തീരമാണ് ആശ്രയ ശിശുഭവൻ.

0: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
1: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
0: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ജീവിതത്തിന്റെ സായന്തനം എന്നത് വിശ്രമിക്കാനുള്ളതാണ്. നെഞ്ചിലേറ്റി വളർത്തിയ മക്കളുടെയും അവരുടെ കുഞ്ഞുമക്കളുടെയും സ്നേഹം അനുഭവിച്ച് ഒരു ചാരുപടിയിൽ സമാധാനത്തോടെ ഇരിക്കേണ്ട കാലം. എന്നാൽ സ്വന്തം രക്തവും വിയർപ്പും നൽകി പടുത്തുയർത്തിയ വീടുകളുടെ പടിയിറങ്ങേണ്ടി വരുന്ന ചില മാതാപിതാക്കളുണ്ട്. മക്കളുടെ ഒരു നേരത്തെ വിശപ്പകറ്റാൻ സ്വന്തം ആഗ്രഹങ്ങൾ മുഴുവൻ മാറ്റിവെച്ചവർ ഒടുവിൽ ആ മക്കൾക്ക് തന്നെ ഒരു ബാധ്യതയായി മാറുമ്പോൾ തെരുവുകളിലേക്കും ആശുപത്രി വരാന്തകളിലേക്കും വലിച്ചെറിയപ്പെടുന്ന കാഴ്ച എത്രമാത്രം ഹൃദയഭേദകമാണ്. ഒരുപാട് പ്രതീക്ഷകളോടെ നട്ടുനനച്ച മരം വലുതായപ്പോൾ അതിന്റെ തണൽ നിഷേധിക്കപ്പെട്ട ആ ജന്മങ്ങൾ, ചുക്കിച്ചുളിഞ്ഞ അവരുടെ മുഖങ്ങളിൽ പ്രതീക്ഷകൾ അസ്തമിച്ച ആ കണ്ണുകളിൽ നമ്മളറിയാത്ത ഒരുപാട് നോവുകളുണ്ട്. ആരെങ്കിലും ഒന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ, സ്നേഹത്തോടെ അമ്മ അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിച്ചിരുന്നെങ്കിൽ, ഇന്ന് കൊതിക്കുന്ന ആ വയോധികർക്ക് ആശ്രയ വയോജന കേന്ദ്രം വെറുമൊരു അഗതി മന്ദിരമല്ല, മറിച്ച് അവർക്ക് നഷ്ടപ്പെട്ട സ്വന്തം വീടിന്റെ ഊഷ്മളത തിരികെ നൽകുന്ന വലിയൊരു തറവാടാണ്. ഇവിടെ അവർ അനാഥരല്ല, മറിച്ച് ഈ വലിയ കുടുംബത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന മുത്തശ്ശി മുത്തശ്ശന്മാരാണ്. പ്രായത്തിന്റെ അവശതകളിലും രോഗങ്ങളുടെ പിടിയിലും വേദനിക്കുമ്പോൾ സ്വന്തം മക്കളെ പോലെ സ്നേഹത്തോടെ മരുന്ന് നൽകാനും ചേർത്തു പിടിച്ച് സാന്ത്വനിപ്പിക്കാനും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരിക്കൊടുക്കാനും ആശ്രയയിലെ പ്രവർത്തകർ സദാസമയവും അവർക്കൊപ്പമുണ്ട്.
2: അമ്മച്ചിയുടെ പേരെന്താ?
3: നാന്നമ്മ.
2: എത്ര നാളായി ആശ്രയ സംഗീതത്തിൽ എത്തിയിട്ട്?
3: 3 വർഷം കഴിഞ്ഞു.
2: 3 വർഷമായി.
3: 3 വർഷം കഴിഞ്ഞു.
2: എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം ഒക്കെ?
3: ഇവിടുത്തെ താമസം പരമാനന്ദ സുഖമാ. പിന്നെ എനിക്ക് ഒത്തിരി അന്യരോഗം ഉള്ളതുകൊണ്ട് ആ ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. എനിക്ക് ഇവിടെ ഇന്ന് വന്ന അന്ന് മുതല് ഇന്ന് ഈ നിമിഷം വരെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. അസുഖം ഉണ്ടായാൽ ഉടനെ അതിനെ ആശുപത്രി കൊണ്ടുപോകും, അല്ലെ ഇവിടുന്ന് ഉടനെ അതിന് മരുന്ന് തരും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ല മക്കളെ.
2: ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ചെയ്യാറുള്ളത്? കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ അടുത്ത് തൊട്ടടുത്ത്. ദേവര അമ്മച്ചിയുണ്ട്.
3: ഒഴിവുകാരിയാവും നമ്മൾ, ഞാൻ ഒത്തിരി ആരുടെ റൂമിലൊന്നും പോകത്തില്ല. ഇവിടെ ഇരുന്ന് കാണുന്നവരൊക്കെ ഉള്ളു. പിന്നെ പ്രാർത്ഥനകാളി പോകുന്ന അവിടെ ഇരുന്ന് കാണുന്നവരുണ്ട്. ഞങ്ങൾ തങ്ങളെ മുറി കിടക്കുന്നവർ തങ്ങള് എന്തെങ്കിലുമൊക്കെ കാര്യം പറയും എന്നുള്ളതേ ഉള്ളു. അവിടെ ചെന്നിരുന്ന് ഓരോരുത്തർ പറയുന്നൊക്കെ കേൾക്കുക കാണുക എന്നുള്ളതേ ഉള്ളു.
1: ഓരോ ദിവസവും അവർ പരസ്പരങ്ങൾ സങ്കടങ്ങൾ പങ്കുവച്ചും പഴയ ഓർമ്മകൾ അയവരക്കുകയും പുതിയൊരു സൗഹൃദ ലോകം ഇവിടെ തീർക്കുകയാണ്. വാടിയ പൂക്കൾക്ക് ജീവൻ വെക്കുന്നത് പോലെ സ്നേഹത്തിന്റെ നനവേൽക്കുമ്പോൾ അവരുടെ മുഖങ്ങളിൽ വിരിയുന്ന പുഞ്ചിരിക്ക് 1000 പൂർണ്ണചന്ദ്രന്മാരുടെ ശോഭയുണ്ട്. കണ്ണീരുപ്പ് കലർന്ന അവരുടെ ഭൂതകാലത്തിന്റെ മുറിവുകൾ കരിയാനും ഇനിയുള്ള കാലം സമാധാനത്തോടെയും അങ്ങേയറ്റം അഭിമാനത്തോടുകൂടിയും ജീവിക്കാൻ ഈ വയോജന കേന്ദ്രം അവർക്ക് പുതിയ അവസരങ്ങൾ നൽകുകയാണ്. അതെ, അവഗണനയുടെ കയ്പുനീർ കുടിച്ച് ഏതോ വഴിയോരങ്ങളിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വരുമായിരുന്ന ഈ അമ്മമാർക്കും അച്ഛന്മാർക്കും സ്നേഹത്തിന്റെ അമൃതം വിളമ്പുന്ന കരുതലിന്റെ കുളിർമഴ പെയ്യുന്ന ഒരു പുണ്യതീർത്ഥമാണ് ആശ്രയയിലെ വയോജന കേന്ദ്രം. ഒരിടവേളയ്ക്ക് ശേഷം തിരികെ എത്താം സാന്ത്വനത്തിലേക്ക്. കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: കേൾക്ക പോകരുത് കാറ്റിൻ മൊഴി. Your favorite Tamil hits on Asraya from 90.
2: Oliya isaya.
1: Kelkam ella shaniyaashiyum vaikunneram 3 mani mudal 4 mani vare. Stay tuned.

0: സ്നേഹത്തിന്റെയും കരുതലിന്റെയും സംഗീതമായ ആശ്രയയുടെ സാന്ത്വനം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സങ്കടം എന്താണെന്ന് ചോദിച്ചാൽ, സ്വന്തം ഓർമ്മകൾ പോലും നഷ്ടപ്പെട്ട് താൻ ആരാണെന്ന് പോലും അറിയാതെ ഇരുളിലേക്ക് വീണു പോകുന്ന അവസ്ഥയാണെന്ന് പറയേണ്ടി വരും. തെരുവോരങ്ങളിലും അഴുക്കുചാലുകൾക്കരികിലും വിശപ്പകറ്റാൻ ചവിട്ടുകൊട്ടകളിൽ അന്നം തിരിയുന്ന, ലോകത്തിന്റെ കണ്ണിൽ ഭ്രാന്തരെന്ന് മുദ്ര കുത്തപ്പെട്ട ചില മനുഷ്യരെ നമ്മൾ കാണാറുണ്ട്. ജീവിതത്തിന്റെ ഏതോ ഒരു കോണിൽ വെച്ച് താങ്ങാനാവാത്ത സങ്കടങ്ങൾ കൊണ്ടോ ആരുടെയൊക്കെയോ ക്രൂരതകൾ കൊണ്ടോ സമനില തെറ്റിപ്പോയ പാവം ജന്മങ്ങൾ, അവർക്കും ആശ്രയ സങ്കേതത്തിൽ ഒരിടമുണ്ട്. അഴുക്കു പുരണ്ട അവരുടെ ശരീരങ്ങളെ സ്വന്തം സഹോദരങ്ങളെ എന്ന പോലെ സ്നേഹത്തോടെ കുളിപ്പിച്ചൊരുക്കി പുടുവരിച്ച മുറിവുകളിൽ മരുന്നു പുരട്ടി സാന്ത്വനമേകുന്ന ഒരു പറ്റം കാരുണ്യത്തിന്റെ മാലാഖമാർ ഇവിടെയുണ്ട്, ആശ്രയയിലെ നഴ്സുമാരും മറ്റു പ്രവർത്തകരും.
2: ഇപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ പല സിറ്റുവേഷൻസിൽ നിന്ന് കടന്നു വന്നിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെയൊക്കെ എങ്ങനെയാണ് ആസ് എ നേഴ്സ് ഡീൽ ചെയ്യുന്നത്?
3: അവരുടെ ആവശ്യങ്ങൾ എന്താണോ, അവരുടെ അവസ്ഥ എന്താണോ, അത് മനസ്സിലാക്കി ആ രീതിയിൽ അവർക്ക് സന്തോഷമാവുന്ന രീതിയിലാണ് ഞങ്ങളിവിടെ പ്രവർത്തിക്കുന്നത്.
2: ഇപ്പൊ

കേവലം ശമ്പളം വാങ്ങുന്ന വെറുമൊരു ജോലി എന്നതിലുപരി സഹജീവിയോടുള്ള അളവറ്റ കരുണയും സ്നേഹവും സമർപ്പണവും കൊണ്ടാണ് രാപ്പകലില്ലാതെ അവർ ഈ പുണ്യകർമ്മം ചെയ്യുന്നത്. സ്വന്തം വീട്ടുകാർ പോലും അറപ്പോടെയും ഭയത്തോടെയും ഉപേക്ഷിച്ചവരെ യാതൊരു മടിയും കൂടാതെ ചേർത്തു പിടിക്കാനും അവരുടെ കണ്ണുനീർ തുടയ്ക്കാനും ഈ മാലാഖമാർക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? എന്നാൽ ഈ മഹാപ്രസ്ഥാനത്തിന് പിന്നിൽ ഒറ്റപ്പെട്ടു പോയ ഈ 2000 വരുന്ന മനുഷ്യർക്ക് അന്നവും ആശ്രയവും കരുതലും നൽകുന്ന സ്നേഹത്തിന്റെ വലിയൊരു പര്യായമുണ്ട്. ഈ സ്വർഗഭവനത്തിന്റെ നെടുംതൂണായ ജോസാർ. സ്വന്തം ജീവിതം തന്നെ അനാഥർക്കും ആലംബഹീനർക്കും വേണ്ടി മാറ്റിവെച്ച ആ വലിയ മനുഷ്യന്റെ കഠിനാധ്വാനവും ത്യാഗങ്ങളുമാണ് ഇന്ന് നാം കാണുന്ന ആശ്രയ സംഗീതം. ഒരു പക്ഷേ ഈ ലോകത്ത് ദൈവം മനുഷ്യരൂപത്തിൽ ഇറങ്ങി വരുന്നത് ഇത്തരം ചിലരിലൂടെയാകും. അവഗണിക്കപ്പെടുന്നവരോട് അദ്ദേഹത്തിനുള്ള അലിവാണ് ഈ കാരുണ്യത്തിന്റെ മഹാസാഗരം തീർത്തത്. സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കി സ്നേഹിക്കാൻ സമയമില്ലാതെ നെട്ടോട്ടും ഓടുന്ന ഇന്നത്തെ സ്വാർത്ഥ ലോകത്ത് ആശ്രയ സംഗീതം മനുഷ്യത്വത്തിന്റെ ഒരു വലിയ പാഠപുസ്തകമായി മാറുകയാണ്. സ്നേഹിക്കാൻ തയ്യാറുള്ള കൊച്ചു മനസ്സുണ്ടെങ്കിൽ ആർക്കും വേണ്ടാത്തവർക്കും ഈ ഭൂമിയിൽ സ്വർഗം പണിയാമെന്ന ഏറ്റവും വലിയ സത്യം. സാന്ത്വനത്തിന്റെ അധ്യായങ്ങൾ അവസാനിക്കുന്നില്ല. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
1: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോണുകൾ, മികച്ച ലാപ്ടോപ്പ് മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കെ തെരുവ്.
2: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: ലേഖനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേച്ചി അറിഞ്ഞില്ലേ, നമ്മളെ റേഡിയോയിൽ എടുത്തുന്ന
2: റേഡിയോ ഇല്ല.
1: അതേനെ, പെണ്ണരങ്ങുമായിട്ട് ആശ്രയ F19 എത്തി. വേഗം റെഡി ആയിക്കോ,
2: ഇത് നമ്മള് പൊളിക്കും.
3: കുടുംബശ്രീ വിശേഷങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു ആശ്രയ F19
4: പെണ്ണരങ്ങ്.
3: എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ.

0: You are listening to Ashraya FM 90 Nadinuppam Natargopam.
1: ഇനി അറിവുമാശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
2: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം. നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ. ആശ്രയ എഫ് എം 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: പെണ്ണരങ്ങിലേക്ക് സ്വാഗതം. ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കല്യാൺ കുടുംബശ്രീയോടൊപ്പം വന്നിരിക്കുമ്പോൾ ഇന്ന് അവർക്ക് കുറച്ച് ഗെയിമുകളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ഇതിനകത്ത് വളരെ പ്രിയപ്പെട്ട കുറച്ച് ആൾക്കാരുണ്ട്, ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയും. എന്ന് കരുതി ബാക്കിയുള്ളവരൊക്കെ മോശം എന്നൊരർത്ഥമൊന്നും അതിനില്ല കേട്ടോ. ഏറ്റവും നന്നായിട്ട് സംസാരിക്കുകയും എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാലും വളരെ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കുറച്ച് ആൾക്കാരാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ചെറിയൊരു മടിയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ആ മടി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സീരിയസ് ടോക്കിങ്ങൊക്കെ വിട്ടുമാറി ഒരു ഗെയിമും ഒരു വളരെ എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സൗഹൃദപരമായിട്ടുള്ള ഒരു മത്സരം, അതെല്ലാവരും ഒരു സ്പോർട്സ് സ്പിരിറ്റോട് കൂടി തന്നെ എടുത്ത് നല്ല അടിപൊളിയായിട്ട് ഈ ഗെയിമിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എന്തായാലും പെണ്ണരങ്ങിൽ ഇന്ന് നമ്മൾ കല്യാൺ കുടുംബശ്രീക്ക് വേണ്ടിയിട്ട് കുറച്ച് ഗെയിംസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. എന്തായാലും നമ്മൾ അടുത്തൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഒരു ഓഡിയോ ക്ലിപ്പ് സെഗ്മെന്റ് ആണ്. ഞാൻ ചില ശബ്ദങ്ങൾ ഇവിടെ പ്ലേ ചെയ്യും, ഈ ശബ്ദങ്ങൾ തിരിച്ചറിയുന്നവർ കൈ ഉയർത്തണം. ഓക്കെ, എന്നിട്ട് ഞാൻ അടുത്തേക്ക് വരുമ്പോൾ ആരാണെന്നുള്ളതിന്റെ ആൻസർ പറയുക. ചിലപ്പോൾ ശബ്ദങ്ങളായിരിക്കാം, ചിലപ്പോൾ സിനിമ ഡയലോഗുകളായിരിക്കാം. എന്തായാലും ശ്രദ്ധിച്ച് കേട്ടോണം കേട്ടോ. ആർക്കാണ് അറിയാൻ പറ്റുന്ന അവർ കൈ ഉയർത്തണം.
1: എന്നെയൊക്കെ കാണുന്നത് സൂപ്പർ താരമായിട്ടല്ല, ദ മാൻ നെക്സ്റ്റ് ഡോർ, നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരാള്, അപ്പുറത്ത് അന്നത്തെ നായകനാകുമ്പോ നിങ്ങളുടെ വീടിന്റെ അപ്പുറത്തുള്ള ഒരു ചെറുപ്പക്കാരൻ. അത് ചിലർക്ക് ഞാൻ അനുജനായിരിക്കും, ചിലർക്ക് ഞാൻ മകനായിരിക്കും, ചിലർക്ക് ഞാൻ ജ്യേഷ്ഠനായിരിക്കും.
0: അവിടെ രണ്ടുപേരുണ്ട്. ശരി, പുഷ്പലത ചേച്ചിയാണ്, അതായത് നിലവിലത്തെ പ്രസിഡന്റ് ആണ്, അല്ല സെക്രട്ടറി, ഇപ്പോഴത്തെ സെക്രട്ടറിയാണ് പുഷ്പലത ചേച്ചി. പുഷ്പലത ചേച്ചി, ഇത്രയും ആൾക്കാർ ഇവിടെ ഇരുന്നിട്ട് സീനിയർ ആയിട്ടുള്ള ചേച്ചി എന്നെ കൈ ഉയർത്തി, അപ്പൊ ഇത് ആരാണെന്നുള്ളത് എനിക്കൊന്ന് അറിയണം. പറ, മുരളി. മുരളി എന്ന് പറഞ്ഞിട്ടുള്ള ഉത്തരം തെറ്റാണ്, മുരളി അല്ല. അതിനുശേഷം അനഘയാണ് കൈ ഉയർത്തിയിരിക്കുന്നത്. പറഞ്ഞു ജഗദീഷ്. ശരി ഉത്തരമാണ്, കൈയടി കൊടുക്കാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇന്ന് സമ്മാനം എല്ലാം അനഘ കൊണ്ടുപോകുന്നതാണ്. അടുത്ത നമുക്ക് അടുത്ത ഒരു ഓഡിയോ ക്ലിപ്പ് വരുന്നു, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ.
2: എനിക്കൊരു കീർത്തനം വേണം, ഒരു കീർത്തനം കൂടെ നീ എങ്ങനെങ്കിലും റെക്കോർഡ് ചെയ്യണം. അന്ന് രഞ്ജിനി കാസസ് എന്ന് പറഞ്ഞൊരു കമ്പനിക്ക് വേണ്ടി ഞാൻ പാടിക്കൊണ്ടിരുന്നു.
0: ശരി, കേട്ടല്ലോ എല്ലാരും. ഓക്കെ, അപ്പൊ ശരി, ആദ്യം കൈവരുത്തി എന്ന് പറഞ്ഞ ചേച്ചിയുടെ പേര് രാജലക്ഷ്മി ചേച്ചി. കേട്ട് തുടങ്ങിയ ഉടനെ പറഞ്ഞു ഇത് എനിക്ക് അറിയാന്നുള്ളത്. ആരാ?
3: എം ജി ശ്രീകുമാർ.
0: ശരി ഉത്തരം, കൈയിടി കൊടുക്കാം. എം ജി ശ്രീകുമാർ കറക്റ്റ് ആൻസർ ആണ്.
4: കേട്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണരങ്ങാണ്. പെണ്ണരങ്ങിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 9 5 8 7 3 1 1 5. ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് ജി എം സി ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. ജി എം സി ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardons Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.

0: തിരികെ എത്താൻ പെണ്ണരങ്ങിലേക്ക് കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: ദേ വീണ്ടും വരുന്നു അടുത്തൊരു ഓഡിയോ ക്ലിപ്പ്.
2: ഞാൻ ചെയ്യുന്നത് രാവിലെ നന്നായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കും, കാരണം പിന്നെ എപ്പോ കിട്ടുമെന്ന് യാതൊരു ഉറപ്പില്ല, യാതൊരു ഉറപ്പില്ല.
3: മൂന്ന് നേരം ദോശ കിട്ടിയ ദോശ കഴിക്കണം.
2: ഞാൻ ദോശയുടെ ഒരു മെയിൻ ആളാണ്, ദോശ ഭയങ്കരമായിട്ടുള്ള ഇഷ്ടമുള്ള ആളാണ് ഞാൻ. സത്യത്തില്ലേ, ഞാൻ നല്ല ഭക്ഷണ പ്രിയനാണ്.
1: ശരി, ശരിക്കും ഇനി നമ്മൾ ഇത് ആരാണെന്ന് അറിഞ്ഞിരിക്കേണ്ട ഒരാൾ തന്നെയാണ് അല്ലെ? അപ്പൊ എന്തായാലും ഇവിടെ ലിജി ചേച്ചിയാണ് കൈയുർത്തിയിരിക്കുന്നത്. ആരാണ്? പറ.
3: വി ഡി സതീശൻ.
1: ശരി ഉത്തരവ്. നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട വി ഡി സതീശന്റെ ശബ്ദമാണ് ആ കേട്ടത് കേട്ടോ. ശരി, ഈ ശബ്ദങ്ങളൊക്കെ ഇനി നമ്മൾ അറിഞ്ഞിരിക്കണം ഉറപ്പായിട്ടും. അടുത്ത വരുന്നു, ശ്രദ്ധിച്ച് കേൾക്കുക.
4: ദേവദാസ് എന്ന് വിളിക്കുക, അവരുടെ പേര് ദേവദാസ് തന്നെയാണ്. ദേവദാസ് കാണാൻ പറ്റിയ ക്ലാമറൊന്നുമില്ല അവനി. എന്നോട് ചേട്ടാ, നമുക്കൊരു സംഭവം ഉണ്ടല്ലോ, നിന്റെ ഒരു കൂട്ടുകാരത്തിയാണ്. ഞാൻ നോക്കാം, കാരണം എനിക്ക് ഇറങ്ങിയിട്ടേക്കാണ്. നോക്കാം നമുക്ക്.
1: ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരുമിച്ച് പറഞ്ഞോ. സലീംകുമാർ അല്ലേ? അദ്ദേഹം നമ്മളെ വിട്ടുപിരിഞ്ഞു, ഒരുപാട് ഓർമ്മകൾ തന്നിട്ടാണ് പോയത് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അപ്പൊ അതേ അടുത്ത ഓഡിയോ ക്ലിപ്പ് വീണ്ടും വരുന്നു. സലീംകുമാർ ശരി ഉത്തരം തന്നെയാണ്.
5: എത്ര വർഷമായി ഞാൻ സിനിമയിൽ വന്നിരിക്കുന്നു. എനിക്കൊരു മാനേജറോ ഡയറിയോ അല്ലെങ്കിൽ എനിക്ക് വേറെ ഡേറ്റ് നോക്കുന്ന ആളോ അല്ലെങ്കിൽ ചില കണ്ടിട്ടില്ല, വൈറ്റ് ആൻഡ് വൈറ്റ് ഒക്കെ ഇട്ട് രണ്ട് പോക്കറ്റിലും മൊബൈലൊക്കെ വെച്ചാൽ എനിക്ക് ഒരു മനുഷ്യനില്ല, ആരുമില്ല. എന്റെ ഫുൾ കാര്യങ്ങളും ഞാൻ തന്നെ നോക്കുന്നു.
1: ശരി, അപ്പോ ഇവിടെ ആദ്യ ഉത്തരം പറയാം. ജയറാം. അവിടെയോ?
6: ജയറാം.
1: എല്ലാരും ജയറാം. അപ്പൊ ജയറാം ശരി ഉത്തരം. കൈ കൊടുക്ക. യെസ്,
0: നമ്മൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മൊമെന്റ്സിലൂടെ കടന്നു പോവുകയാണ്. ആ ഓർമ്മകളുടെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പുതുമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
3: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.

0: You are listening to Ashraya FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൻ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: തിരികെ എത്താം പെണ്ണരങ്ങിലേക്ക്. കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: അപ്പൊ ലാസ്റ്റ് ഓഡിയോ ക്ലിപ്പാണ് ഇനി വരുന്നത്. ലാസ്റ്റ് ഓഡിയോ ക്ലിപ്പാണ്.
2: ചേട്ടൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞ് നമുക്ക് ലഞ്ച് പുറത്ത് പോയിട്ട് കഴിക്കാം. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ദക്ഷിണ കൊടുത്തു. അറിയാത്ത ഏതോ സ്ഥലം എനിക്ക് ഓർമ്മയില്ല, ഉച്ചയായിട്ട് വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയി കാണണം. ഞാൻ വിളിച്ച് കിട്ടുന്നേ ഇല്ല. ഞാൻ ദക്ഷിണയും കൊണ്ടുപോയി അപ്പുറത്തൊരു റെസ്റ്റോറന്റ് പോയിട്ട് ലഞ്ച് ഒക്കെ കഴിപ്പിച്ചു. അപ്പൊ എനിക്ക് 4 o'clock 5 o'clock ഒക്കെ ആയപ്പോ നമ്മൾ അറിയാത്തൊരു സ്ഥലമാണ്.
1: ശരി, ഇവിടെ എന്തായാലും രാജലക്ഷ്മി ചേച്ചി ഇന്ന് കൈ ഉയർത്തി, നമുക്ക് നോക്കാം. പറഞ്ഞോ. നമ്പിയ. അങ്ങനെയാണെങ്കിൽ ആ ഉത്തരം തെറ്റിപ്പോയിരിക്കുകയാണ്. ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കും. ഉത്തരം പറഞ്ഞവർക്ക് ഇനി അവസരമില്ല, ലാസ്റ്റേ ഉള്ളൂ. നിങ്ങൾക്ക് ഇനി അവസരം ഒന്നുകൂടി ഞാൻ കേൾപ്പിക്കും, ശ്രദ്ധിച്ച് കേട്ടണം. ഈ പറയുന്ന ഡയലോഗിൽ തന്നെ ഒരു ചെറിയ സൂചന ഉണ്ട്, ശ്രദ്ധിച്ച് കേട്ടാ കിട്ടും.
2: ചേട്ടൻ പറഞ്ഞു ഉച്ച കഴിഞ്ഞ് നമുക്ക് ലഞ്ച് പുറത്ത് പോയിട്ട് കഴിക്കാം. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ദക്ഷിണ കൊടുത്തു. അറിയാത്ത ഏതോ സ്ഥലം എനിക്ക് ഓർമ്മയില്ല, ഉച്ചയായിട്ട് വന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും തിരക്കിൽ പെട്ടുപോയി.
1: ഇവിടെ അടുത്ത ആൾക്കാർ നമുക്ക് ഒരു അവസരം കൊടുക്കും. സതീദേവി ചേച്ചിയാണ് പറയുന്നത്.
3: ഉർവശി.
1: തെറ്റുത്തരാണ്, തെറ്റുത്തരാണ്. കിട്ടിയോ ആർക്കെങ്കിലും?
2: ബിജുവേട്ടൻ ഇല്ലല്ലോ എന്നുള്ള ഒരു എവിടെയാണ് എന്തെങ്കിലും പറ്റൂ, അങ്ങനെയൊക്കെ നമുക്ക് ചീത്തയായിട്ടൊക്കെ ചിന്തിക്കുമല്ലോ. 3 o'clock എനിക്ക് ഈ ഉറക്കം വരുന്നില്ല. അപ്പൊ ഞാൻ താഴെ അവിടെ പോയിട്ട് ഞാനൊരു കോഫി കഴിക്കാം എന്ന് വെച്ചാൽ അവിടെ ഇരുന്നപ്പോ നല്ല സന്തോഷമായിട്ട്
1: എങ്ങനെ കണ്ടുപിടിച്ചേ? അപ്പൊ ബിജുവേട്ടൻ എന്ന് പറഞ്ഞു അതിനകത്ത് കേട്ടോ, 2 തവണ ബിജുവേട്ടൻ എന്ന് പറഞ്ഞു, തുടക്കത്തിലും പറയുന്നുണ്ട്. എന്തായാലും വലിയൊരു ഗൈഡ് കൊടുക്കാൻ നമ്മുടെ ഓഡിയോ ക്ലിപ്പ് സെഗ്മെന്റും അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ് കേട്ടോ. ഇനിയാണ് ശരിക്കും നിങ്ങള് നിങ്ങളെ തന്നെ മനസ്സിലാക്കി സംസാരിക്കേണ്ടത് കേട്ടോ. ഈ നമ്മുടെ കുടുംബശ്രീ മിഷൻ ആരംഭിച്ച വർഷം ഏതാണ്? ഞാൻ ഓപ്ഷൻ തരാം. 1995, 98, 2000, 2002. കുടുംബശ്രീ മിഷൻ ആരംഭിക്കുന്ന വർഷം
3: 1998.
1: 98. ഒരു വലിയ കൈയടി കൊടുത്തേ. 98 ആണ്.
0: കേട്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണരങ്ങാണ്. പെണ്ണരങ്ങിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കും.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണ വിൽക്കാനേ. സ്വർണ്ണ വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണ വില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: ഫ്രോസൺ ഫുഡുകൾ തേടി അലയേണ്ടതില്ല. അന്താരാഷ്ട്ര നിലവാരമുള്ള ഫ്രോസൺ ഫുഡുകൾ ഇഷ്ടമുള്ളത് GMC ഫ്രോസൺ ഫുഡ്സിൽ നിന്നും തിരഞ്ഞെടുക്കാം. GMC ഫ്രോസൺ ഫുഡ്സ്, നിർമ്മല ഹോസ്പിറ്റൽ ബിൽഡിംഗ്, കുന്നക്കര, അടൂർ റോഡ്, കൊട്ടാരക്കര. എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ്, കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: കല്യാൺ കുടുംബശ്രീയോടൊപ്പം പെണ്ണരങ്ങ് ഏറ്റവും നല്ല ഒരുപിടി ഓർമ്മകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലേ. യെസ്, വെൽക്കം ബാക്ക്.
1: കുടുംബശ്രീയുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നുള്ളതാണ്, കുടുംബശ്രീയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിന് ഞാൻ ഓപ്ഷൻ തരാം കേട്ടോ. കൃഷി വികസനം, സ്ത്രീ ശാക്തീകരണവും ദാരിദ്ര്യ നിർമ്മാർജ്ജനവും, റോഡ് നിർമ്മാണം, ടൂറിസം.
2: സ്ത്രീ ശാക്തീകരണം
3: എല്ലാവർക്കും അറിയാം, സ്ത്രീ ശാക്തീകരണം അല്ലേ. നല്ലൊന്ന് കൈയടിച്ചോ.
1: അപ്പൊ അടുത്തൊരു ചോദ്യം, ഈ ചോദ്യം പറ്റുമെങ്കിൽ നിങ്ങൾ ഓപ്ഷൻ ഇല്ലാതെ തന്നെ പറയുക. ലോക വനിതാ ദിനം ഏത് ദിവസമാണ്?
3: ദേ അവിടെ നാക്കിന്റെ തുമ്പത്തുണ്ട്.
1: ലോക വനിതാ ദിനം, ഓപ്ഷൻ വേണമെങ്കിൽ ഓപ്ഷൻ തരാം. തരട്ടെ. April 8, March 8, January 26, June 5. ഇവിടെ കൈ ഉയർത്തിയിരിക്കുന്നത് മത്സര ടീച്ചറാണ്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം. പെരെ ബാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
1: എയർ ടിക്കറ്റും വിസയും ഇനി മിതമായ നിരക്കിൽ. ക്യാമ്പസ് ട്രാവൽസ് കൊട്ടാരക്കര. കോൺടാക്ട് 999-5873-115. വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
5: This is a song which is gonna be a massive hit of the year. Thank you.
6: മാടിസത്താം മനുഷ്യൻ തന്നോള വച്ച് മേലം കട്ടി അറക്കമുക്കൽ. മാടിസത്താം മനുഷ്യൻ തന്നോള വച്ച് മേലം കട്ടി അറക്ക.

0: തിരികെ എത്താൻ പെണ്ണരങ്ങിലേക്ക് കല്യാൺ കുടുംബശ്രീയോടൊപ്പമാണ് നമ്മളുള്ളത്.
1: ഇനി എന്തായാലും നമ്മളെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കുമ്പോ സത്യം മാത്രം പറയണം. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഫോൺ വിളിക്കുന്ന വ്യക്തി ആരാ? ഫോൺ വിളിക്കുന്ന വ്യക്തി ഏറ്റവും കൂടുതൽ ഈ കുടുംബശ്രീയിൽ വന്നു കഴിഞ്ഞാലും മൊബൈൽ വിളിക്കുകയും ഫോൺ ഉപയോഗിക്കുകയും ചെയ്യുന്ന വ്യക്തി ആരാണ് നിങ്ങളുടെ ഒബ്സർവേഷനിൽ?
2: ഞങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആരും ഫോൺ എടുക്കത്തില്ല,
3: എടുക്കാൻ സമയമില്ല ഇവിടെ വന്നു കഴിയുമ്പോൾ.
1: അങ്ങനെയാണെങ്കിൽ നമുക്ക് വത്സല ടീച്ചറിനോട് ഒരു ചോദ്യം ചോദിക്കാം. ഒരു ദിവസത്തേക്ക് പ്രസിഡന്റ് ആക്കുക, പ്രസിഡന്റ് ആക്കി കഴിഞ്ഞാൽ ആദ്യം എന്ത് മാറ്റമായിരിക്കും വരുത്തുന്നത് ഇവിടെ?
3: എന്തോ പറയും, ഞങ്ങൾ കുറച്ചും കൂടെ എന്താ പറയണ്ടേ, വിശാലമായിട്ട് കുറച്ചും കൂടെ എല്ലാം നേരിച്ചു വെക്കാൻ ഞങ്ങൾ നോക്കും. കുറച്ചും കൂടെ ഒന്ന് കോമൺ പിന്നെ കുറച്ച് വിഷമങ്ങളൊക്കെ മാറും ഇവിടെ വരുമ്പോഴേ. കുറച്ചും കൂടെ ഒന്നും കൂടെ നിങ്ങൾ ഫ്രണ്ട്ലി ആവാൻ നോക്കും.
1: ഈ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ ഉപദേശങ്ങൾ തരുന്ന ആരാ?
2: സുജാതയ്ക്കാണ് ഈ കുടുംബശ്രീയുടെ സെക്രട്ടറി ആയതുകൊണ്ട് എല്ലാം ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു തരികയും ഞാനിപ്പോ അങ്ങോട്ട് കയറിയതേ ഉള്ളൂ, എന്നിട്ടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നത് എല്ലാ ഇതിനെപ്പറ്റി ഒരു എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു വ്യക്തി സുജാത.
1: ഒരു ഉപദേശിയാണ്.
3: ഉപദേശി ഞങ്ങള് മാസത്തിൽ ഒരിക്കൽ മാത്രമേ ഉള്ളൂ ഞങ്ങള് കുടുംബാംഗങ്ങളുടെ വീട്ടില് ഞങ്ങൾ കൂടാറുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം ഞങ്ങളുടെ മുൻ സെക്രട്ടറിയുടെ വീട്ടിൽ തന്നെയാണ് ഞങ്ങൾ കൂടുന്നത്. ഞങ്ങൾക്ക് ഏത് സമയത്തും ഇവിടെ സ്വാതന്ത്ര്യമായിട്ട് വന്ന് കയറാനും അഭിപ്രായം പറയാനും സാമ്പത്തിക സഹായം ചോദിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഇവിടെ.
1: സുജാത ചേച്ചി കേട്ടത് ശരിയാണോ?
2: ശരിയാണ്.
1: എന്തുകൊണ്ട്?
2: നമ്മൾ അവരോട് ഇടപെടുന്ന രീതി അതുപോലെ, അതുകൊണ്ടാ. പിന്നെ കുടുംബശ്രീയില് ഞങ്ങൾ ഇവർക്ക് എന്ത് കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഞാനും അവരെ പോലെ ഒരു ഞങ്ങളൊരു കൂട്ടായ്മയായിട്ട് തന്നെ മുമ്പോട്ട് പോവുക. ഒരു വ്യക്തിയായിട്ടുള്ള പരസ്പര അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശിയോ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല ആർക്കും. ഞങ്ങളിപ്പോ ഇത്രയും പേര് പ്രായമുള്ളവരാ, പ്രായം കുറഞ്ഞവരാ, അങ്ങനെ ഒരു വ്യക്തികളല്ല ഞങ്ങൾ. ഒറ്റക്കെട്ട് ഒരു ഒരേ തലത്തിൽ നിൽക്കുന്ന രീതിയിൽ തന്നെ ഞങ്ങൾ സംസാരിക്കുന്നതും എടുക്കുന്നതും അല്ല. അതുകൊണ്ട് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് എന്നോട് എന്ത് കാര്യങ്ങൾ ചോദിക്കാം, ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം അവരോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ സെക്രട്ടറിയായിട്ട് പുഷ്പലതയെ തെരഞ്ഞെടുത്തു. പുഷ്പലതയ്ക്ക് ഇതിനെപ്പറ്റി യാതൊരു കാര്യങ്ങളും അറിയത്തില്ല. എല്ലാ കാര്യങ്ങളും എന്നോട് വന്ന് ചോദിക്കും. ഞാൻ അത് വ്യക്തിപരമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. കണക്കും കാര്യങ്ങളും ക്ലിയർ ചെയ്യുമ്പോൾ അവരെഴുതിയാൽ പോലും ഞാൻ എന്നോട് വന്ന് പറയാതൊന്ന് നോക്കി ക്ലിയർ ചെയ്യണമെന്ന് പറയും. അങ്ങനെ അതെല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് കൊടുക്കും. നമ്മളെ കഴിയാ നമുക്കറിയാവുന്ന കാര്യങ്ങൾ മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക.
0: നമ്മൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മനസ്സിലൂടെ കടന്നു പോവുകയാണ്. ആ ഓർമ്മകളുടെ ഇടയ്ക്ക് ചെറിയൊരു ബ്രേക്ക് വരുന്നു. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഇവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണ്ണം വിൽക്കാനേ. സ്വർണ്ണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണ്ണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണ്ണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്?
1: 22 വർഷത്തെ സേവന പാരമ്പര്യമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45 ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് ഡോട്ട് ഇൻ.
3: വിശ്വസ്തതയുടെ വേഗതയുമായി 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ. ഏറ്റവും പുതിയ മോഡൽ സ്മാർട്ട് ഫോൺ, മികച്ച ലാപ്ടോപ്പ്, മൊബൈൽ സർവീസുകൾ, അതും മറ്റെങ്ങും ലഭിക്കാത്ത കുറഞ്ഞ നിരക്കിൽ. 5G മൊബൈൽ സയൻസ് സർവീസ് സെന്റർ, വീനസ് ജംഗ്ഷൻ, കൊട്ടാരക്കര ആൻഡ് കിടക്കേ തെരുവ്.
4: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ്, കൊട്ടാരക്കര.
5: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
6: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
5: ഒരുമിച്ചായിട്ടാണോ?
7: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
5: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
7: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: വികസനം. സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ, കൊട്ടാരക്കര. ഭാവന, ഈ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്റ്റ് അപ് ടു 60% ഓഫ്. കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം. മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: കല്യാൺ കുടുംബശ്രീയോടൊപ്പം പെണ്ണരങ്ങ് ഏറ്റവും നല്ല ഒരുപിടി ഓർമ്മകൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണല്ലേ. യെസ്, വെൽക്കം ബാക്ക്.
1: അങ്ങനെയാണെങ്കിൽ ഈ കുടുംബശ്രീയിൽ ഏറ്റവും കൂടുതൽ എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടോ? എല്ലാ ദിവസവും ലേറ്റ് ആയിട്ട് വരുന്നത് ടീച്ചറാണ്. അപ്പൊ അതിന്റെ കാരണം വ്യക്തമാക്കണം.
2: ഇവിടെ അടുത്തല്ലേ, മിക്കവാറും സമയങ്ങളിൽ ഞങ്ങള് ഞാനും ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. അപ്പൊ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് സമയം സിനിമ കാണും. അപ്പൊ അറിയാതെ ഉറങ്ങിപ്പോവും. ഇപ്പൊ പിന്നെ ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നില്ല എന്ന് ചോദിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന്
0: വരുന്നത്. ഓക്കെ, അങ്ങനെ അതാണ് അതിനകത്ത് രസകരമായിട്ടുള്ള സംഭവം. അപ്പോ അവസാനമായിട്ട് ചോദിക്കുകയാണ്, ഈ കുടുംബശ്രീയിൽ ഏറ്റവും കൂടുതൽ കോമഡി പറയുന്നത് ആരാ?
3: ചേച്ചി.
0: എല്ലാരും ഒരേ മനസ്സോടുകൂടി പറഞ്ഞു സതി ചേച്ചി. കേട്ടതുള്ളതാണോ?
4: ഉള്ളതാണ്.
0: എന്നിട്ട് ഇന്ന് എന്തുകൊണ്ട് ഒരു കോമഡി വന്നില്ല?
4: കോമഡി വന്ന പേടിച്ചു പോയോണ്ടിരിക്കുക.
5: പാവം, അവൻ വിജൃംഭിച്ചു പോയി.
4: അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം ഇവിടെ വന്നില്ല, ശനിയാഴ്ച ഓർമ്മ ഇവിടുത്തെ കുടുംബശ്രീ ഇവിടെ വന്നില്ലെന്നുണ്ടെങ്കിൽ ആർക്കും എനർജി ഇല്ല. എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകും, അതെല്ലാം അവര് സമ്മതിക്കും.
0: ഓക്കെ, ശരി ശരി ശരി. അപ്പോ ഒരുപാട് ഒരുപാട് സന്തോഷം കേട്ടോ നിങ്ങൾ എല്ലാവരെയും കണ്ടുമുട്ടാൻ സാധിച്ചതില്. നമുക്ക് വേണ്ടി, നമ്മുടെ ആശ്രയ എഫ്എമ്മിന് വേണ്ടി വത്സല ടീച്ചർ ഒരു നാല് വരി പാടുകയാണ് കേട്ടോ.
6: ോണിലെ നിന്നി നിന്നൊരമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളിലെ ആമ കുഞ്ഞനോ ആമ കുറുമ്പനോ
0: മറന്നുപോയി. അത്രയുള്ള എന്നാലും പാടാൻ കാണിച്ച ആ ഒരു മനസ്സാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി ഈ നാട്ടിനെ പറ്റി പറയാനുള്ള ഒരു അവസരമാണ്. നിങ്ങളൊരു ജനപ്രതിനിധിയെ കണ്ടുമുട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ പോസിറ്റീവും പറയണം, നെഗറ്റീവും പറയണം. പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നാട് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളാണ്. ആ കാരണങ്ങളോടൊപ്പം തന്നെ ഈ നാട്ടിൽ വേണമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് തുറന്നു പറയാനുള്ള ഒരു അവസരം കൂടിയാണ്. ആരെങ്കിലുമൊക്കെ കേട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം വരുന്നെങ്കിൽ വരട്ടെ. അപ്പോൾ വ്യക്തിപരമായിട്ട് ആർക്ക് വേണോ മൈക്ക് വാങ്ങിച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ നാട്ടിൽ ഫീൽ ചെയ്യുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നത് പെണ്ണരങ്ങാണ്. പെണ്ണരങ്ങിൽ ഒരു ചെറിയ ബ്രേക്ക്. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: You are listening to Ashraya FM 90, Nadinuppam. നാൽപ്പത് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു കെ എം കെ ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
1: കെട്ടിടം പണിയാൻ നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
2: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
1: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര പൂലമണിലുള്ളപ്പോൾ.
2: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ്, ഐ എസ് ഒ സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9447171711.
0: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം, ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ്, അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എവിടെയായാലും പുറത്തായാലും കുട്ടികളുടെ പഠന ഫീസിന് പൈസ തന്നെ വേണ്ടേ?
2: നമ്മുടെ സ്വർണം വിൽക്കാനേ. സ്വർണം വിൽക്കാൻ ഏറ്റവും നല്ലത് അച്ചായൻസ് ഗോൾഡ് തന്നെ. സ്വർണവില എത്ര ഉയർന്നാലും ഏറ്റവും ഉയർന്ന വില തരുമെന്ന് മാത്രമല്ല, ബാങ്കിൽ പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്ത് വിൽക്കാനും അച്ചായൻസ് ഗോൾഡ് സഹായിക്കും. കേരളത്തിലെ നമ്പർ വൺ ഗോൾഡ് ബയേഴ്സ് അല്ലേ അച്ചായൻസ് ഗോൾഡ്.
1: 22 വർഷത്തെ സേവന പാരമ്പര്യവുമായി അച്ചായൻസ് ഗോൾഡ് എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ 45-ലധികം ബ്രാഞ്ചുകൾ. കൂടുതൽ അറിയാൻ സന്ദർശിക്കൂ അച്ചായൻസ് ഗോൾഡ് .in.
3: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
4: നിങ്ങൾ എന്തോ മനസ്സിലായി പറയുന്നേ, പഴയ കാലമൊന്നും അല്ല. ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
5: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പൊ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
4: ഒള്ളാ അറിഞ്ഞോന്നോ? നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച?
5: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയിലെ നമ്പർ വൺ സ്ഥാപനം.
4: മാളിലോട്ട് മാറിയ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തായിട്ട് ഒന്നുമില്ലെന്നാ കേട്ടത്.
5: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്ക.
4: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
5: അയ്യോ അത് ശരിയാ.
4: എന്നാ പിന്നെ ഞാൻ മരുമോനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
6: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് മാൾ, MC റോഡ്, കൊട്ടാരക്കര.

0: യു ആർ ലിസണിംഗ് ടു ആസ്ട്രിയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എനിക്ക് കൊറേ ഫേവറേറ്റ് സിനിമകളുണ്ട്. നീ നമ്മുടെ ആസ്ട്രിയ FM 90 എന്ന് വെച്ചേ, ഞാൻ അതൊക്കെ ഒന്ന് കേക്കട്ടെ.
2: സിനിമ കേൾക്കാനാ? അത് കൊള്ളാലോ.
3: യെസ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകൾ, അവയുടെ ഓർമ്മകൾ, അതിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? ക്ലബ് ബോർഡ് ഓൺ ആസ്ട്രിയ FM 90. Monday to Friday evening 6 p.m. to 7 p.m. Stay tuned.

ശരിക്കും വിജയിച്ചവർക്കുള്ള അഭിനന്ദനത്തിനേക്കാൾ കൂടുതലും പങ്കെടുത്തവർക്കുള്ള അഭിനന്ദനങ്ങളാണ് ഇന്ന് ആശ്രയ FM 90 ടീം നൽകുന്നത് കേട്ടോ. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വിജയവും തോൽവിയൊന്നുമില്ല, കുറച്ച് ഗെയിമുകളൊക്കെ കൊടുത്തു, ആ ഗെയിമിൽ നന്നായിട്ട് എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ആ പങ്കെടുത്തതിന് തന്നെയാണ് തീർച്ചയായിട്ടും ഏറ്റവും വലിയ കൈയടി എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഓരോരുത്തരും പങ്കെടുക്കുമ്പോഴാണ് ഏറ്റവും നല്ല തമാശകളൊക്കെ ഈ ഒരു കുടുംബശ്രീയിൽ ഉണ്ടാകുന്നത്, നമ്മുടെ പെണ്ണരങ്ക് പ്രോഗ്രാമിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രമാണ് നമ്മുടെ ലിസണേഴ്സും അത്രയേറെ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. അപ്പൊ ഇന്നത്തെ കളികളിൽ ഉയർന്നു വന്ന ചിരികളും കയ്യടികളും തമാശകളും പരസ്പരം പ്രോത്സാഹിപ്പിച്ച നിമിഷങ്ങളും ഒക്കെ നല്ല നല്ല ഓർമ്മകളായിട്ട് നിങ്ങളുടെയൊക്കെ മനസ്സിൽ എക്കാലവും നിലനിൽക്കണം എന്നുള്ളൊരു കാര്യമാണ് പറയാനുള്ളത്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ കൂട്ടായ്മകളാണ് തീർച്ചയായും കുടുംബശ്രീയുടെ ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറുന്നത്. ആ ശക്തിയിൽ ബാക്ക് ബോൺ എന്നുള്ള രീതിയിൽ, അടിസ്ഥാനം എന്നുള്ള രീതിയിൽ കുറേയധികം ആൾക്കാരുണ്ട് ഇതിന്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒന്ന് രണ്ട് വ്യക്തികൾ. അപ്പൊ ഈ പരിപാടി മനോഹരമാക്കി തീർക്കാൻ അല്ലെങ്കിൽ ഏറ്റവും നന്നാക്കി മാറാനായിട്ട് പ്രവർത്തിച്ച മനസ്സ് കാണിച്ച എല്ലാവർക്കും 1000 നന്ദി അറിയിക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ അടുത്ത ദിവസം വരുമ്പോൾ ഈ നാടിനെ പറ്റി നിങ്ങൾക്ക് വാതോരാതെ സംസാരിക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. എല്ലാവർക്കും പറയാം പ്രിയപ്പെട്ട നാടിനെ കുറിച്ചുള്ള ഓർമ്മകളും പ്രിയപ്പെട്ട നാട്ടിൽ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ പ്രിയപ്പെട്ട നാടിനു വേണ്ടി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കേട്ടോ. ഇന്നത്തേക്ക് താൽക്കാലികം നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുന്നു. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം.

0: ശ്രേയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: Pere Pardon's Gold and Diamonds, Manufacturers and Wholesalers, Nedumangad, Neyattankara, Kottarakara, Karunagappally.
2: Vishal Opticals, Mithamaya Nirakkil Kannadakalude Vipulamaya Shekharam, Lotus Road Private Bus Standinu Sameepam, Pulaman, Kottarakara.
3: Vilakkuravum Gunamenmayum Njangal Nalkunna Urappu.
4: Ella Veettavashyangalkkum Aljo Oppumundu.
5: Aljo Hypermarket Nellikundam, Aljo Supermarket Payangil at Ummannur. Aljo Vilakkuravinte Vismayam.
6: Cheta, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
7: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
6: ഒരുമിച്ചായിട്ടാണോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
6: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: അധികാരവും അഹങ്കാരവും, വിശ്വാസവും വഞ്ചനയും, സംശയവും സത്യവും എല്ലാം ഒരേ കഥയിൽ ചേരുമ്പോൾ അവിടെ പിറക്കുന്നത് ഒരു സാധാരണ സിനിമയല്ല, മറിച്ച് ഓരോ മിനിറ്റും പ്രേക്ഷകനെ ചിന്തിപ്പിക്കുന്ന ഒരു അനുഭവമാണ്. ആ അനുഭവത്തിന്റെ പേരാണ് തലവൻ. അപ്പോൾ തലവൻ എന്ന സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ ക്ലാബ് ബോർഡിൽ. സോ വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ എപ്പിസോഡ് ഓഫ് ക്ലാബ് ബോർഡ് വിത്ത് മീ ആർ ജി ശ്രീശാന്ത്.
1: ആള് സ്ട്രെയിറ്റാ, അവന്റെ പ്രായത്തിൽ നമ്മൾ തന്നെ മോശമായിരുന്നു.
2: പന്തീരാണ്ട് കൊള്ളിട്ടാലും ബെറ്റർ ആവത്തന്നെ.
3: ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ
4: സാറേ.
0: മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറുകളുടെ പട്ടികയിലേക്ക് ധൈര്യമായിട്ട് എഴുതി ചേർക്കാൻ പറ്റുന്ന ഒരു പേരാണ് തലവൻ. ഫീൽ ഗുഡ് സിനിമകളുടെ തോഴനായ ജിസ്ജോയ് തന്റെ സ്ഥിരം ശൈലിയിൽ നിന്ന് മാറി നടന്ന് വളരെ വ്യത്യസ്തവും ഉത്തേജനവുമായ ഒരു ത്രില്ലർ ഒരുക്കിയപ്പോൾ അത് മലയാളികൾക്ക് ഒരു പുതിയ അനുഭവമായി മാറി. അരുൺ നാരായൺ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അരുൺ നാരായണൻ, സിജോ സെബാസ്റ്റ്യൻ എന്നിവർ ചേർന്നാണ് ഈ ത്രില്ലർ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്.
5: എത്ര നാളായി സർവീസിൽ
6: സാർ? ഓൾമോസ്റ്റ് 1.5 വർഷം. അതിനിടയ്ക്ക് എത്ര ട്രാൻസ്ഫർ? ഇത് 5-ാമത്തെയാണ് സാർ.
7: നമ്മൾ കണ്ടറിഞ്ഞങ്ങ് നിന്നാ മതി സാറേ, ലേശം മുൻകോപം ഉണ്ടെന്നേ ഉള്ളൂ.
0: മലയാളികളുടെ പ്രിയ താരങ്ങളായ ബിജു മേനോനും ആസിഫ് അലിയുമാണ് ഈ സിനിമയിൽ വളരെ ശക്തമായ രണ്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവർക്കൊപ്പം അനുശ്രീ, മിയ ജോർജ്, ദിലീഷ് പോത്തൻ, കോട്ടയം നസീർ, ജാഫർ ഇടുക്കി തുടങ്ങിയ വലിയൊരു താരനിര തന്നെ ഈ സിനിമയിൽ അണിനിരക്കുന്നുണ്ട്. സിനിമയുടെ കഥ വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ, ഒരു പോലീസ് സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന വ്യത്യസ്ത റാങ്കുകളുള്ള രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ഈഗോ ക്ലാഷും അവർക്കിടയിലേക്ക് അപ്രതീക്ഷിതമായി കടന്നുവരുന്ന ഒരു കൊലപാതകവും അതിന് പിന്നിലെ ചുരുളഴിയാത്ത രഹസ്യങ്ങളുമാണ് ഈ സിനിമയുടെ ഇതിവൃത്തം.
8: പഠിച്ച കള്ളന്മാരാ സാറേ.
6: ചോദിച്ചു എനിക്ക് പറയേണ്ടി വരും.
8: പറയരുത്
5: സാർ, ആ കേസ് മാനിപ്പുലേറ്റഡ് ആണ്.
6: അല്ല, കേസിന്റെ ഗ്രാവിറ്റി അറിയാത്ത ഇഡിയറ്റ് സാർ. കുറച്ചും കൂടെ മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ എന്തിയടാ നിന്തിയടാ.
8: രണ്ടു ഒരേ ഇനവാ ക്രിമിനൽസ്.
9: പറ്റിപ്പോയതാ സാർ, എനിക്കൊരു ജീവിതമില്ല സാർ.
10: പോലീസിന് ഇനി ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ ഇവിടുന്ന് ബ്ലഡ് സ്റ്റെയിനോ ഫിംഗർ പ്രിന്റോ എന്തെങ്കിലും ഒന്ന് കിട്ടണം. ഫോറൻസിക്കാര് കൈമലർത്തിയില്ല.
6: അഭ്യൂഹങ്ങളല്ല ജോഷി, എന്തിനും കൃത്യമായ ഒരു തീർപ്പുണ്ട്.
0: തിയേറ്ററിലെത്തിയ ആദ്യ ദിവസം മുതൽ തന്നെ മികച്ച പ്രേക്ഷക സ്വീകാരത്തെയാണ് തലവന് ലഭിച്ചത്. ജിസ്റ്റോയുടെ ഈ മേക്ക് ഓവർ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു എന്ന് മാത്രമല്ല, തുടക്കം മുതൽ ഒടുക്കം വരെ സീറ്റിന്റെ അറ്റത്ത് പിടിച്ചിരുത്തുന്ന ഒരു ഉജ്ജ്വല സിനിമാ അനുഭവമാണ് തലവൻ പ്രേക്ഷകർക്ക് സമ്മാനിച്ചത്.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: മാധ്യമലോകത്ത് ഒരു മികച്ച കരിയറാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ ഫ്ലവേഴ്സ് അക്കാദമിയുടെ കൊട്ടാരക്കര കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻസിൽ ജേർണലിസം കോഴ്സുകളിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ നേടാം. 6 മാസത്തെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ, ലൈവ് റിപ്പോർട്ടിംഗ്, ഫോട്ടോഗ്രാഫി, എഡിറ്റിംഗ് എന്നിവ കുറഞ്ഞ ഫീസിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാം.
2: കിങ്സ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, കിങ്സ് ലാൻഡ്സ്, മൈലം, കൊട്ടാരക്കര. കോൺടാക്ട് 9946971111.
3: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.
4: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
5: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
4: ഒരുമിച്ച് കിട്ടാനോ?
6: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
4: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
6: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: പെരെ പാഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ് നെടുമങ്ങാട് നെയ്യാറ്റൻകര കൊട്ടാരക്കര കരുനാഗപ്പള്ളി.
2: യാത്രകൾ ഇനി ടെൻഷൻ ഇല്ലാതെ. നിങ്ങളുടെ യാത്രകൾക്ക് ആവശ്യമായ എയർ ടിക്കറ്റിംഗ്, വിസ സർവീസ്, ഹോട്ടൽ റിസർവേഷൻ, എംബസി അറ്റസ്റ്റേഷൻ തുടങ്ങിയവയെല്ലാം കുറഞ്ഞ ചിലവിൽ ഈസിയായി ഫ്ലൈ യൂണിക്കിലൂടെ. ഫ്ലൈ യൂണിക് ട്രാവൽ ആൻഡ് ടൂർസ് കൊട്ടാരക്കര.
3: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
4: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
3: ഒരുമിച്ച് കിട്ടാനോ?
5: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
3: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
5: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: Flatboard. തലവൻ എന്ന സിനിമയുടെ കഥയിലേക്ക് ഒന്ന് വിശദമായിട്ട് കടക്കുകയാണെങ്കിൽ, ഒരു ചാനൽ പ്രോഗ്രാമിൽ റിട്ടയർഡ് DYSP ഉദയഭാനു, അതായത് ദിലീഷ് പോത്തൻ, തന്റെ സർവീസ് കാലത്തെ ഏറ്റവും സങ്കീർണമായ ഒരു കേസിനെ കുറിച്ച് സംസാരിക്കുന്നതിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നത്.
1: ഓവർ സ്മാർട്ട്നെസ് കാണിക്കാന്ന് വിചാരിച്ചില്ലെങ്കിൽ ഞാൻ റിക്വസ്റ്റ് പറഞ്ഞോട്ടെ. നിങ്ങളൊന്ന് സ്പീഡപ്പ് ആക്കുവോ. ചെല്ല സർ, ഇന്ന് ചേപ്പനന്തോട്ട കേസ് പറഞ്ഞൂടെ.
2: അത് ശരിയാവില്ല
1: സർ, പ്ലീസ്.
0: ചെപ്പനന്തോട്ടെ പോലീസ് സ്റ്റേഷനിലെ CA ജയശങ്കറും SI കാർത്തികുമാണ് കഥയിലെ നമ്മുടെ നായകന്മാർ. ബിജു മഞ്ഞൻ അവതരിപ്പിക്കുന്ന ജയശങ്കർ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള കുറച്ച് റഫ് ആൻഡ് ടഫായ ഒരു ഉദ്യോഗസ്ഥനാണ്. പുള്ളിക്ക് പുള്ളിയുടേതായ ചില അന്വേഷണ രീതികളൊക്കെ ഉണ്ട്. എന്നാൽ മറുഭാഗത്ത് SI കാർത്തിക്, അതായത് ആസിഫ് അലി, അങ്ങനെയല്ല. നേരിട്ട് SI ചാർജ് എടുത്ത എല്ലാം കൃത്യമായ നിയമത്തിന്റെ വഴിയിലൂടെ മാത്രം പോകണമെന്ന് നിർബന്ധമുള്ള ഒരു യങ് ഓഫീസറാണ് കാർത്തിക്. രണ്ടുപേരുടെയും ചിന്തകളിലും വർക്കിംഗ് സ്റ്റൈലും തമ്മിൽ വലിയ വ്യത്യാസമുള്ളതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ എപ്പോഴും ചെറിയ ചെറിയ ഈഗോ ക്ലാഷുകളും പ്രശ്നങ്ങളും സ്റ്റേഷനിൽ നടക്കാറുണ്ട്. പലപ്പോഴും ഇത് വലിയ തർക്കങ്ങളിലേക്കും പോകാറുണ്ട്. ഇങ്ങനെ ഇവർ തമ്മിലുള്ള ഈ ഒരു കോൾഡ് വാറിനിടയിലാണ് ആരെയും ഞെട്ടിക്കുന്ന ആ ഒരു സംഭവം അവിടെ നടക്കുന്നത്. സി ജയശങ്കറിന്റെ അടച്ചിട്ട വീടിനുള്ളിൽ നിന്ന് ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നു. ഇതോടെ സിനിമയുടെ ട്രാക്ക് തന്നെ മാറുകയാണ്. അതൊരു പോലീസ് ഓഫീസറായിരുന്ന ജയശങ്കർ പെട്ടെന്ന് ആ ഒരു കേസിൽ പ്രധാന സസ്പെക്റ്റായി മാറുന്നു. സാഹചര്യ തെളിവെല്ലാം അദ്ദേഹത്തിനെതിരായതുകൊണ്ട് തന്നെ ജയശങ്കറിന് വലിയ പ്രതിസന്ധികൾ ഫേസ് ചെയ്യേണ്ടി വരുന്നു. അതിന്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തുനിന്നും വലിയൊരു പ്രഷർ വരുന്ന ആ ഒരു സമയത്ത് കേസിന്റെ അന്വേഷണ ചുമതല വരുന്നത് SI കാർത്തികനാണ്. ഇവിടെയാണ് സിനിമ ശരിക്കും വന്ന് ഗിയർ മാറ്റുന്നത്. തനിക്ക് എപ്പോഴും എതിർപ്പ് തോന്നിയിട്ടുള്ള, നിരന്തര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള തന്റെ സീനിയർ ഓഫീസറെ ഒതുക്കാൻ കിട്ടിയ ഈ ഒരു അവസരം കാർത്തിക് എങ്ങനെ ഉപയോഗിക്കും? അതോ തന്റെ പേഴ്സണൽ പ്രശ്നങ്ങൾ മാറ്റിവെച്ച് കാർത്തിക് ഒരു പോലീസുകാരന്റെ ഡ്യൂട്ടി സത്യസന്ധമായി ചെയ്യുമോ? ശരിക്കും CI ജയശങ്കറിന്റെ വീട്ടിൽ അന്ന് നടന്നത് എന്താണ്? ആരാണ് ആ കൊലപാതകം നടത്തിയത്? ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലിട്ടുകൊണ്ടാണ് സിനിമയുടെ ബാക്കി ഭാഗം മുന്നോട്ട് പോകുന്നത്.
2: ആരായി മിനിസ്റ്റർ? മിനിസ്റ്ററൊക്കെ ഒരു മന്ത്രിസഭ മാറുന്നവരെ ഉള്ളൂ കേട്ടോ. പക്ഷെ ഡിപ്പാർട്ട്മെന്റ് അങ്ങനെയല്ല, അത് ഇവിടെ തന്നെ കാണും. ഇത് അന്വേഷിക്കാനുള്ള പെർമിഷൻ നീ ചോദിച്ചു മേടിച്ചാന്ന് എനിക്കറിയാം.
3: സർ, ബന്ധങ്ങൾ ഉപയോഗിക്കാൻ അറിയായിരുന്നെങ്കിൽ 1.5 വർഷം കൊണ്ട് ഞാൻ 5 ട്രാൻസ്ഫർ വാങ്ങിക്കില്ലായിരുന്നു. ഇതെന്റെ ഫസ്റ്റ് അസൈൻമെന്റ് ആണ് സർ. ഞാൻ അന്വേഷിക്കുന്ന പ്രതിയാണ്, അല്ലാതെ ജയശങ്കർ സാറാണോ ഇത് ചെയ്തതെന്നല്ല.
0: പക്ഷേ തനിക്ക് എപ്പോഴും എതിർപ്പായിരുന്ന തന്റെ സീനിയർ ഓഫീസറെ ഒതുക്കാൻ കിട്ടിയ അവസരമായിട്ടല്ല കാർത്തിക് ഇതിനെ കാണുന്നത്. പകരം തനിക്കുള്ള പേഴ്സണൽ വിരോധം മാറ്റിവെച്ച് വളരെ പ്രൊഫഷണലായിട്ട് തന്നെ കാർത്തിക് ഈ കേസ് അന്വേഷിക്കുന്നത്. ആക്ച്വലി സി ജയശങ്കറിന്റെ വീട്ടിൽ നടന്നത് എന്താണ്, ആരാണ് കൊലപാതകം നടത്തിയത് എന്നുള്ള സസ്പെൻസ് ഞാനിവിടെ പൊട്ടിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഒരു കാര്യം പറയാം, പോലീസിനേക്കാൾ ബുദ്ധിമാനായ ആ യഥാർത്ഥ പ്രതിയെ ഒടുവിൽ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും CI ജയശങ്കറിന്റെ നിരപരാധിത്വം ഇരുവരും ചേർന്ന് തെളിയിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുവരെ ശത്രുക്കളെ പോലെ നടന്നിരുന്ന രണ്ട് പോലീസുകാരും പരസ്പരം മനസ്സിലാക്കുകയും ബഹുമാനിക്കാൻ പഠിക്കുകയും ചെയ്യുന്ന ആ ഒരു മനോഹരമായ കാഴ്ചയോടെ വളരെ പോസിറ്റീവായിട്ടുള്ള എൻഡിംഗിലാണ് സിനിമ അവസാനിക്കുന്നത്.

0: ഒപ്പം
1: 40 വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ലേഡീസ് വെയർ, കിഡ്സ് വെയർ, മെൻസ് വെയർ, വെഡിംഗ് വെയർസ് തുടങ്ങി അത്യുഗ്രൻ കളക്ഷൻസിന്റെ വൺ ശേഖരം. ന്യൂ പത്മാസ് ടെക്സ്റ്റൈൽസ്, ഓപ്പോസിറ്റ് ടു KMK ഹോസ്പിറ്റൽ, കുന്നിക്കോട്.
2: ആരോഗ്യപൂർണമായ ജീവിതത്തിന് ഇനി വിശ്വസ്തമായ മാറ്റം. കൊല്ലം എടക്കാടുള്ള ഗ്ലോറീസ് ഫുഡ് കുടുംബശ്രീ യൂണിറ്റ് അവതരിപ്പിക്കുന്നു ഗ്ലോറീസ് മൾട്ടിഗ്രെയിൻ ഓട്സ്. 22 പരം ധാന്യങ്ങളുടെ പോഷകങ്ങളുമായി പ്രമേഹം നിയന്ത്രിക്കാൻ ഡയബറ്റിക് ഓട്സും, ഒപ്പം കുട്ടികൾക്കും മുതിർന്നവർക്കുമായി മൾട്ടിഗ്രെയിൻ സ്വീറ്റ് ഓട്സ്.
3: Glorious Foods. Enjoy glorious experience. ഇടക്കാട് കൊല്ലം.
4: വിശാൽ ഒപ്റ്റിക്കൽസ്. മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: വിശാൽ ഓപ്റ്റിക്കൽസ്, മിതമായ നിരക്കിൽ കണ്ണടകളുടെ വിപുലമായ ശേഖരം. ലോട്ടസ് റോഡ് പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പുലമൺ കൊട്ടാരക്കര.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ച് ആയാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
4: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
4: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: ആശ്രയ എഫ്എം 90 ഇനി ആകാശവാണി വാർത്തകൾ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370. അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷിയോഗം നാളെ ന്യൂഡൽഹിയിൽ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച സിനിമയ്ക്കുള്ള പുരസ്കാരം ഹിന്ദി ചിത്രം ആർട്ടിക്കിൾ 370 നേടി. മികച്ച സംവിധായകനുള്ള പുരസ്കാരം അമരൻ ചിത്രത്തിന്റെ സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി കരസ്ഥമാക്കി. മികച്ച നടനുള്ള പുരസ്കാരം 2 പങ്കിട്ടു. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയ മികവിന് മമ്മൂട്ടിക്കും ചന്തു ചാമ്പ്യൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് കാർത്തിക് ആര്യനും പുരസ്കാരം. മികച്ച നടിയായി യാമി ഗൌതം. മികച്ച മലയാള സിനിമയ്ക്കുള്ള പുരസ്കാരം ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിലെ ഷഹനാദ് ജലാലിന്. മികച്ച ഗായിക വൈക്കം വിജയലക്ഷ്മി.
2: ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ ഷെയർഡ് ഭ്രമയുഗം മലയാളം. ആക്ടർ മമ്മൂട്ടി. ബെസ്റ്റ് മലയാളം ഫിലിം ഫെമിനിച്ചി ഫാത്തിമ. പ്രൊഡ്യൂസർ 1001 Stories ആൻഡ് AFD സിനിമാസ്. ഡയറക്ടർ ഫാസിൽ മുഹമ്മദ്. ബെസ്റ്റ് സിനിമാറ്റോഗ്രഫി ഭ്രമയുഗം മലയാളം. സിനിമാറ്റോഗ്രാഫർ ഷഹനാദ് ജലാൽ. ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ ARM വൈക്കം വിജയലക്ഷ്മി ഫോർ സോങ് അങ്ങുവാനക്കോണില്.
1: നോൺ ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഭദ്രകാളി നാടകത്തിന് പ്രത്യേക പരാമർശം നേടി. ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ തമിഴ് ചിത്രമായ മെയ്യഴകൻ പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹമായി. ന്യൂഡൽഹിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജൂറി ചെയർമാൻ ജയരാജ് ഉൾപ്പെടുന്ന സമിതിയാണ് പ്രഖ്യാപനം നടത്തിയത്. ആഗമൻ ദൌത്യത്തിന് കീഴിൽ ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ഉപഗ്രഹങ്ങളെ 450 കിലോമീറ്റർ ഭ്രമണപഥത്തിൽ എത്തിച്ചു. ശ്രീഹരിക്കോട്ടയിലുള്ള സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് ഇന്ന് ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ വിക്ഷേപണം. ഇതോടെ സ്വകാര്യ ഓർബിറ്റൽ വിക്ഷേപണ ശേഷി കൈവരിക്കുന്ന ലോകത്തിലെ 3 രാജ്യമായി ഇന്ത്യ മാറി. ബഹിരാകാശ മേഖലയിൽ സ്വയം പര്യാപ്തതയിലേക്കുള്ള ഇന്ത്യയുടെ യാത്രയിലെ ഒരു പ്രധാന നാഴികക്കല്ലാണിതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. സ്കൈറൂട്ട് എയ്റോസ്പേസ് CEO പവൻകുമാർ ചന്ദന, സഹസ്ഥാപകൻ നാഗ ഭരത് ദാഗ എന്നിവരുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിൽ ദൌത്യത്തിന്റെ വിജയത്തിന് പ്രധാനമന്ത്രി അഭിനന്ദനങ്ങൾ അറിയിച്ചു. സ്കൈറൂട്ട് സംഘത്തെ നേരിട്ട് കാണാനും പ്രധാനമന്ത്രി ക്ഷണിച്ചു. വന്ദേമാതരം എന്ന സന്ദേശമുള്ള പോസ്റ്റ് കാർഡ് വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ചു. ഹൈദരാബാദ് ആസ്ഥാനമായുള്ള എയ്റോസ്പേസ് സ്റ്റാർട്ടപ്പായ സ്കൈറൂട്ട് എയ്റോസ്പേസ് രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച വിക്രം 1 ചെറിയ ഉപഗ്രഹങ്ങൾക്ക് കുറഞ്ഞ ചെലവിലും എളുപ്പത്തിലും വിക്ഷേപണ സേവനങ്ങൾ നൽകാൻ ഉദ്ദേശിച്ചുള്ളതാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവായ ഡോക്ടർ വിക്രം സാരാഭായിയുടെ പേരാണ് ഇതിന് നൽകിയിരിക്കുന്നത്. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായി നാളെ ന്യൂഡൽഹിയിൽ സർവകക്ഷിയോഗം ചേരും. ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ഉറപ്പാക്കുന്നതിന് സർക്കാർ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം തേടും. മറ്റന്നാൾ മുതൽ അടുത്ത മാസം 13 വരെയാണ് വർഷകാല സമ്മേളനം നടക്കുക. സമ്മേളനത്തിനിടെ നിരവധി സുപ്രധാന നിയമനിർമ്മാണങ്ങൾ ചർച്ചയ്ക്കെടുക്കുകയും പാസാക്കുകയും ചെയ്യും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അടുത്ത മാസം 18 മുതൽ സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. ഇതോടെ സമ്പൂർണ്ണ അന്താരാഷ്ട്ര ചരക്ക് കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് മിഷൻ സമുദ്ര വ്യവസായ ഉച്ചകോടിയും സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ പരിഹാരം കാണേണ്ടത് വനം വകുപ്പും കർഷകരും തദ്ദേശ സ്ഥാപനങ്ങളും കൂടിയാണെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷൻ പ്രതിനിധി യോഗം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കർഷകരുടെ പ്രശ്നങ്ങളിൽ അനുതാപപൂർവ്വം ഇടപെടണമെന്നും അദ്ദേഹം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരട് പട്ടിക ജൂലൈ 21-നും അന്തിമ പട്ടിക ഓഗസ്റ്റ് 19-നും പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എൻ ശേഷാദ്രിനാഥൻ അറിയിച്ചു. തെരഞ്ഞെടുത്ത അംഗങ്ങളുടെ അയോഗ്യത, രാജി, മരണം തുടങ്ങിയ കാരണങ്ങളാലുള്ള ആകസ്മിക ഒഴിവുകളിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാണ് പട്ടിക പുതുക്കുന്നത്. കരട് പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് ജൂലൈ 21 മുതൽ ഓഗസ്റ്റ് 5 വരെ അപേക്ഷ നൽകാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസറായി PS ശാന്തകുമാർ ചുമതലയേറ്റു. കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിന്റെ അനുമതിയോടെയാണ് നിയമനം. നിലവിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സാംസ്കാരിക പുരാവസ്തു വിഭാഗം ഡയറക്ടറായിരുന്നു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. വടക്കൻ കേരളത്തിനും അതിനടുത്തുള്ള പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടതിനാൽ ഈ മാസം 22 വരെ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. 2026 ഫിഫ ലോകകപ്പ് അവസാന നാളിലേക്ക്. ആവേശകരമായ ഓർമ്മകൾ സമ്മാനിച്ച് ഒരു മഹാമേള കൂടി വിട പറയുമ്പോൾ ലോകത്തിന്റെ കണ്ണുകൾ ഇനി 2030 ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പിനായുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയാണ്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു കാൽപന്ത് മഹോത്സവം കൂടി കാലയവനികയിൽ മറയുന്നു. അമേരിക്കയും കാനഡയും മെക്സിക്കോയും ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ചത് മറക്കാനാകാത്ത നിമിഷങ്ങൾ. കണ്ണീരും ആഘോഷങ്ങളും റെക്കോർഡുകളും പുതിയ ഇതിഹാസങ്ങളും ലോകത്തിന്റെ മഹാവേദിയിൽ ഒന്നിനു പുറകെ ഒന്നൊന്നായി കടന്നു വന്ന ദിനങ്ങൾ. 2 മത്സരങ്ങൾ കൂടി കഴിയുമ്പോൾ ആ അധ്യായം അവസാനിക്കുകയാണ്. ഇനി ഫുട്ബോളിന്റെ 100 വാർഷിക ലോകകപ്പ്, വിശ്വകപ്പിന്റെ വിശ്വരൂപം പുതിയ തലങ്ങളിലേക്ക്. ടീമുകളുടെ എണ്ണം 64 ഉയർത്തണമെന്ന ചർച്ചകൾ സജീവം. 2030 3 ഭൂഖണ്ഡങ്ങൾ, 6 ആതിഥേയ രാജ്യങ്ങൾ, സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ. അതോടൊപ്പം ഉദ്ഘാടന ആഘോഷങ്ങൾക്ക് ഉറുഗോ, അർജന്റീന, പരാഗ്വേയും വേദിയാകുന്നു. ഫുട്ബോളിന്റെ അടുത്ത മഹാഘോഷത്തിലേക്ക് ലോകം ഒരുമിച്ച് യാത്ര തുടങ്ങുകയാണ്.
1: ഫിഫ ലോകകപ്പ് 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഇന്ന് മിയാമി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം പുലർച്ചെ 2:30 ലൂസേഴ്സ് ഫൈനൽ മത്സരം ആരംഭിക്കുന്നത്. സെമിഫൈനലിൽ സ്പെയിനിനോട് പരാജയപ്പെട്ടതോടെയാണ് ഫ്രാൻസിന്റെ ലോകകപ്പ് കിരീട പ്രതീക്ഷകൾ അവസാനിച്ചത്. എങ്കിലും ഫ്രഞ്ച് നിരയിൽ 8 ഗോളുകളും 3 അസിസ്റ്റുകളുമായി കിലിയൻ എംബാപ്പെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. ഇംഗ്ലണ്ടിനെതിരെയുള്ള മത്സരത്തിലും ഗോൾ വേട്ട തുടർന്ന് ഗോൾഡൻ ബൂട്ട് റേസിലെ തന്റെ സ്ഥാനം ഉറപ്പിക്കാനാകും എംബാപ്പെ ശ്രമിക്കുക. മറുഭാഗത്ത് 60 വർഷങ്ങൾക്ക് മുൻപ് കിരീടം നേടിയതിനുശേഷമുള്ള തങ്ങളുടെ ഏറ്റവും മികച്ച ലോകകപ്പ് ഫിനിഷിംഗ് സ്വന്തമാക്കുകയാകും ഇംഗ്ലണ്ടിന്റെ ലക്ഷ്യം. അതിനിടെ ഫിഫ ലോകകപ്പ് ഫൈനലിൽ അർജന്റീനയും സ്പെയിനും നാളെ രാത്രി ന്യൂയോർക്ക് ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 ഫൈനൽ മത്സരം ആരംഭിക്കുക. പ്രധാന വാർത്തകൾ വീണ്ടും. 72 ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. മികച്ച സിനിമ ആർട്ടിക്കിൾ 370, അമരൻ ചിത്രത്തിന് മികച്ച സംവിധായകനുള്ള പുരസ്കാരം. ദേശീയ ചലച്ചിത്ര പുരസ്കാര നിറവിൽ മലയാളം. മികച്ച നടൻ മമ്മൂട്ടി. വൈക്കം വിജയലക്ഷ്മി മികച്ച ഗായിക. മികച്ച ഛായാഗ്രഹണം ഭ്രമയുഗത്തിന്. ഫെമിനിച്ചി ഫാത്തിമ മികച്ച മലയാള ചിത്രം. ഇന്ത്യയുടെ ആദ്യത്തെ സ്വകാര്യ വികസിത ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയകരം. ചരിത്ര നേട്ടത്തിൽ സ്കൈറൂട്ട് എയ്റോസ്പേസിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് മുന്നോടിയായുള്ള സർവകക്ഷി യോഗം നാളെ ന്യൂഡൽഹി. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പ് ലൂസേഴ്സ് ഫൈനൽ ഇന്ന് അർദ്ധരാത്രി. 3 സ്ഥാനത്തിനായി ഫ്രാൻസും ഇംഗ്ലണ്ടും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ എഫ് എം 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: സോങ്സുകളുമായി മ്യൂസിക് മപ്പാസ് എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 7 മുതൽ 9 വരെയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മുതൽ 12 വരെയും നിങ്ങളുടെ സ്വന്തം ആശ്രയ FM 90.

0: Blackboard.
1: ഒരു സിനിമയെ സംബന്ധിച്ച് കഥ എത്ര മികച്ചതാണെങ്കിലും അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അഭിനേതാക്കളുടെ പ്രകടനവും അണിയറ പ്രവർത്തനയുടെ മികവുമാണ്. ആ ഒരു കാര്യത്തിൽ തലവൻ 100-ൽ 100 മാർക്കും അറിയിക്കുന്നുണ്ട്. ബിജു മേനോൻ എന്ന നടന്റെ ഗംഭീരമായ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്.
2: കൊലപാതകം ചെയ്തത് അല്ലെങ്കിൽ ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളവരാണ് സാർ ആലോചിച്ചിട്ട് പോലുമില്ല സാറേ. സി ഐ ജയശങ്കറിന്റെ ഭാര്യ സുനിത തൊട്ടടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പം അവരെന്തിനാ സാറേ വീട്ടിൽ നിന്ന് മാറിയുന്നേ? നമ്മളാരും അങ്ങനെ ചെയ്യല്ലോ. ആ ശരിക്കും ഈ സി ഐ സാറും മരിച്ച രമ്യയുമായി മറ്റെന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്ന് അവരെ ആരെങ്കിലും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുണ്ടെങ്കിലോ? യാദൃശ്ചികമായി വീട്ടിൽ വന്ന രമ്യയോട് ഒരു കൊടും ക്രൂരതയും
1: തന്റെ അനുഭവ സമ്പത്ത് മുഴുവൻ പുറത്തെടുത്ത് സി ഐ ജയശങ്കർ എന്ന കഥാപാത്രത്തെ അദ്ദേഹം അനുശ്വരമാക്കി. മറുവശത്ത് ഒട്ടും കുറയാത്ത ഊർജത്തോടെ കാർത്തിക് എന്ന കഥാപാത്രത്തെ ആസിഫ് അലി അതിഗംഭീരമാക്കി. ഇരുവരും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളിലെ ആ ഒരു ഫയർ തിയേറ്റേഴ്സിൽ വലിയ കയ്യടിയാണ് നേടിയത്. അനുശ്രീ, മിയ തുടങ്ങിയ നായികമാരും തങ്ങളുടെ വേഷങ്ങൾ വളരെ തന്മയത്വത്തോടെ അവതരിപ്പിച്ചു. ഒപ്പം ദിനീഷ് പോത്തിന്റെ DYSP വേഷവും കോട്ടയ നസീറിന്റെയും ജാഫർ ഇടുക്കിയുടെയും കഥാപാത്രം സിനിമയ്ക്ക് വലിയ കരുത്ത് പകർന്നു.
3: സാറേ, നമുക്ക് ഇങ്ങനെയൊന്ന് ആലോചിച്ചാലോ, നമുക്ക് ഈ പണി കിട്ടിയത് പുറത്തുനിന്നല്ല വീടിന്റെ അകത്തുനിന്നാണെങ്കിലോ?
4: ഉത്സവം തീരുന്ന ദിവസമല്ലായിരുന്നോ അന്ന് പതിവില്ലാതെ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ?
5: അപ്പോ പ്രസാദൂട്ടിന്റെ സമയത്ത് പണി നിർത്തി പോയി. ചേച്ചിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
6: അത് എനിക്ക് ഉടനെ സ്റ്റേഷനിൽ പോണെന്നേ.
5: അത് സാറല്ലേ സാറേ, പണി കഴിഞ്ഞിട്ട് ഞാൻ താക്കോലാടത്തന്നെ വെച്ചോളാം. ഇന്നലെ അങ്ങനെ ചെയ്തേ, ചേച്ചിയെല്ലാം പറഞ്ഞിട്ടുണ്ട് സാറേ.

സാങ്കേതിക മികവിന്റെ കാര്യത്തിലും സിനിമ ഒട്ടും പിന്നിലായിരുന്നില്ല. ശരൺ വേലായുധന്റെ ഛായാഗ്രഹണം ആ ഒരു പോലീസ് സ്റ്റേഷന്റെയും ക്രൈം ത്രില്ലറിന്റെയും ഡാർക്ക് മോഡ് വളരെ മനോഹരമായി ഒപ്പിയെടുത്തു. ഒരു ത്രില്ലർ സിനിമയ്ക്ക് ഏറ്റവും ആവശ്യമായ വേഗത നൽകിയത് സൂരജ് ഇ എസ് എന്ന എഡിറ്ററുടെ മികച്ച വർക്കാണ്. ഇനി എടുത്തു പറയേണ്ടത് സംഗീതമാണ്. ദീപക് ദേവ് ഒരുക്കിയ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഓരോ സീനിലെയും ത്രില്ലർ മോഡ് ഇരട്ടിയാക്കി. ഏകദേശം 10 കോടി രൂപ ബഡ്ജറ്റിലൊരുക്കിയ ഈ സിനിമ ബോക്സ്

0: ബിഹൈൻഡ് ദി ക്രൈം എന്ന പരിപാടി ടിവിയിൽ അവതരിപ്പിച്ചിരുന്നു. ആദ്യ എപ്പിസോഡ് മുതൽ തന്നെ ഉദയഭാനുവിന് ഭീഷണികൾ ഉണ്ടായിരുന്നതായി പോലീസ് വൃത്തങ്ങൾ പറയുന്നു.
1: മികച്ച ഒരു കഥയും അതിനൊത്ത അവതരണം ഉണ്ടെങ്കിൽ പ്രേക്ഷകർ എന്നും സിനിമയെ ഇരു കൈ നീട്ടി സ്വീകരിക്കും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തലവൻ. സോ ഇനിയും ഇത്തരം മികച്ച സിനിമകൾ മലയാളത്തിൽ വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാബോർഡിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത ക്ലാബോർഡിൽ ഞാൻ വീണ്ടും എത്തും. ടിൽ ദെൻ, ഇറ്റ്സ് മീ ആർജു ശ്രീശാന്ത് സൈനിങ് ഓഫ്.

കൊടുത്തിരിക്കുകയാണ്. എന്റെ കയ്യിൽ കുറേ കുറേ കുറേ പാട്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് ഇങ്ങോട്ട് തുടങ്ങിയാലോ. യെസ്, എബൌട്ട് ദി ഫസ്റ്റ് സോങ്, എ ഹോണ്ടിംഗ്ലി ബ്യൂട്ടിഫുൾ വേവ് ഓഫ് മെലഡി. ഒരു പാട്ടിനെ പുകഴ്ത്താനായിട്ട് ഇതിലും ബ്യൂട്ടിഫുൾ ആയിട്ട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കറിയാൻ പാടില്ല സാറേ എന്നായിരിക്കും എന്റെ മറുപടി. അങ്ങനെയാണ് ഈ പാട്ട് ചെയ്തു വെച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ഈ പാട്ട് പാടി വെച്ചിരിക്കുന്നത്, അങ്ങനെയാണ് ഈ പാട്ടിന്റെ വരികള് പെന്നി ചെയ്തിട്ടുള്ളത്. ഏതാണിപ്പാ ഇത്ര ബിൽഡപ്പുള്ള പാട്ട് എന്നായിരിക്കും നിങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നല്ലേ. ആ പാട്ടാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ ചിത്രം കണ്ടനിലെ രൂപവതി എന്ന പാട്ട്.

31-ാം തീയതിയാണ് ഈ ഒരു സിനിമ വേൾഡ് വൈഡ് റിലീസിനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇതൊരു അപ്കമിങ് മലയാളം സൈക്കോളജിക്കൽ ത്രില്ലർ സിനിമയാണ്, ഡയറക്റ്റഡ് ബൈ ജിബിൻ ആന്റണി. ഈ സിനിമ മൊത്തമായിട്ടും യു കെയിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ. 3 മലയാളി സ്ത്രീകളുടെ തിരോധാനം അന്വേഷിക്കുന്ന ഒരു അഭിഭാഷക അല്ലെങ്കിൽ വ്ളോഗർ ആചാരപരമായിട്ടുള്ള കുറ്റകൃത്യങ്ങളുടെയും അല്ലെങ്കിൽ ജ്യോതിഷ പ്രൊജക്ഷൻസിന്റെയും ഒക്കെ ഒരു ദുഷ്ടവലയുടെ ചുരുളഴിക്കുന്ന രീതിയിലാണ് ഈ ഒരു സിനിമയുടെ പ്രമേയം മുന്നോട്ട് പോകുന്നത്. ഫോർത്ത് വാൾ പിക്ചേഴ്സ് ആൻഡ് സ്റ്റാർസ് അനന്ത പത്മനാഭൻ ചേർന്നുകൊണ്ടാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ജ്യോതിഷ് ജോസ്, ബൈജു വർഗീസ്, സജി പി കുര്യൻ എന്നിവരാണ് ഈ ഒരു സിനിമയിലെ ലീഡ് റോളില് അഭിനയിച്ചിരിക്കുന്നത് കേട്ടോ. സോ എന്തായാലും ഈ സിനിമയിലെ രൂപവതി എന്ന പാട്ടിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. സിതാര കൃഷ്ണകുമാർ ആണ് ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ജീസൺ ജോണിന്റെ മ്യൂസിക് ആണ്. ആൻഡ് ദ ലിറിക്സ് ഇസ് പെൻഡ് ബൈ ജിബിൻ ആന്റണി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹോണ്ടിംഗ്ലി ബ്യൂട്ടിഫുൾ വേവ് ഓഫ് മെലഡി, അതാണ് ഈ ഒരു പാട്ട്. സോ ഈ മാസം അവസാനം നമ്മളുടെ ഇടയിലേക്ക് വരാനിരിക്കുന്ന കണ്ടൻ എന്ന സിനിമയിലെ രൂപവതി എന്ന പാട്ട് കേട്ടുകൊണ്ട് ലെറ്റ്സ് സ്റ്റാർട്ട് അവർ മ്യൂസിക് മപ്പാസ്. കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: കെട്ടിട നിർമ്മാണം ഇനി ഒരു പ്രശ്നമേ അല്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള YS മെറ്റൽസ് ഉള്ളപ്പോൾ YS മെറ്റൽസ് ലോകോത്തര നിലവാരമുള്ള സിമന്റ്, സ്റ്റീൽ, GI പൈപ്പ്, റൂഫിംഗ് മെറ്റീരിയൽസ് എന്നിവ മിതമായ നിരക്കിൽ ലഭിക്കുന്നു. YS മെറ്റൽസ്, ട്രിവാൻഡ്രം റോഡ്, പുലമൺ, കൊട്ടാരകര. ഫോൺ 9446322151.

0: Music Mappas.
1: Yes, we are back on Music Mappas with me, RJ Elikutti. അടുത്തത് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പാട്ടാണ് കേട്ടോ. പക്ഷേ ആ പാട്ടിനെ പറ്റി പറയുന്നതിന് മുൻപ് എനിക്ക് ഈ സിനിമയെ പറ്റിയും ഈ സിനിമയുടെ സംവിധായകനെ പറ്റിയും പറയാനായിട്ടുണ്ട്. തിയേറ്ററുകളെ ഉത്സവ പറമ്പാക്കാനായിട്ട് ഇതിലും വലിയൊരു പേര് മലയാള സിനിമയിൽ ഇല്ല കേട്ടോ. സ്ക്രീനിലെ തീപ്പൊരി പാറുന്ന ഡയലോഗുകളും സ്ലോ മോഷൻ നടത്തവും മീശപിരിയും കൊണ്ട് മലയാളി പ്രേക്ഷകരുടെ ചോര തിളപ്പിച്ചിട്ടുണ്ട് സംവിധായകൻ. തിയേറ്ററുകളിൽ കയ്യടികളുടെയും ആർപ്പുവിളികളുടെയും പൂരം തീർത്ത കമ്മീഷണറും ആറാം തമ്പുരാനും നരസിംഹവും ഒക്കെ നമ്മുടെ സിനിമകളിലേക്ക് കോരിയിട്ട മാസ് സിനിമകളുടെ സുൽത്താൻ, മലയാളത്തിന്റെ ആക്ഷൻ സിനിമകളുടെ വിലാസം മാറ്റിയെഴുതിയ കിങ് ഓഫ് മാസ് എന്റർടൈൻമെന്റ് ദ വൺ ആൻഡ് ഓൺലി ഷാജി കൈലാസ് സാറിന്റെ ഏറ്റവും പുതിയൊരു ചിത്രം കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു വരവ്. നമ്മുടെ ജോജു ചേട്ടൻ ലീഡ് റോളിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്ന സിനിമ. നമുക്കറിയാം, ഇപ്പോൾ ജോജു ജോർജ് എന്നൊരു പേര് കേൾക്കുമ്പോ തന്നെ അതൊരു ആക്ഷൻ പടമായിരിക്കും എന്നുള്ളത്. സോ അത് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത സിനിമ കൂടി ആകുമ്പോ നമുക്കൊരു എക്സ്ട്രാ എനർജി ഉണ്ടാവും അല്ലെ. മലയാള സിനിമയിലെ ശക്തമായിട്ടുള്ള ആക്ഷൻ ഡ്രാമ ചിത്രങ്ങൾക്ക് പുതിയ ഭാഷയും ഊർജവും ഒക്കെ നൽകിയിട്ടുണ്ടായിരുന്ന ഒരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് അല്ലെങ്കിൽ കൂട്ടുകെട്ടാണ് തിരക്കഥാകൃത്ത് എ കെ സാജൻ സാറും സംവിധായകൻ ഷാജി കൈലാസ് സാറും. സോ ഈ ഒരു കൂട്ടുകെട്ടിന്റെ പുതുപുത്തൻ റിലീസാണ് വരവ് എന്ന സിനിമ. ഈ സിനിമയിൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടാണ് നമ്മൾ ഇനിയും മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദ സോങ് ഈസ് ടൈറ്റിൽഡ് ആസ്

ജോജോ ജോർജ്, അർജുന അശോകൻ, മുരളി ഗോപി, ബാബുരാജ്, ദീപക് പറമ്പോൾ, സാനിയ അയ്യപ്പൻ എന്നിവരൊക്കെ ചേർന്ന് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കേട്ടോ വരവ് എന്നുള്ളത്. ഒൽഗ പ്രൊഡക്ഷൻസിന്റെ ബാനറില് നീസി റെജിയാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് മ്യൂസിക് കമ്പോസ് ചെയ്തിട്ടുള്ളത് സാം സി എസ് സാറാണ്. സോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ലില്ലി മലരെ എന്ന് പറയുന്ന ഈ സിനിമയിലെ പാട്ടിനെ പറ്റിയാണ് അല്ലെ. സാം സി എസ് സാറിന്റെ മ്യൂസിക്കില് എം ജി ശ്രീകുമാർ പാടിയിട്ടുള്ള ഒരു പാട്ടാണിത്. ബി കെ ഹരിനാരായണന്റെ വരികളാണ് ഈ ഒരു പാട്ടിന്റെ മറ്റൊരു ഹൈലൈറ്റ്. കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു പാട്ടിന്റെ നമ്മുടെ ചിത്രാമ പാടിയ വേർഷനും റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രണ്ട് പാട്ടും കേൾക്കാനായിട്ട് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള പാട്ടുകളാണ് കേട്ടോ. ബേസിക്കലി ജോജോ ജോർജിന്റെ കഥാപാത്രം കുറെ നാളായിട്ട് വിദേശത്തായിരുന്നു. അദ്ദേഹം തിരിച്ച് നാട്ടിലേക്ക് എത്തിയതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ഈ ഒരു സിനിമ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. സോ എനിവേ, നമുക്കൊരു ത്രില്ലർ, ഒരു ആക്ഷൻ പടം തിയേറ്ററിൽ പോയിട്ട് ആസ്വദിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മസ്റ്റ് വാച്ച് മൂവിയാണ് വരവ് എന്നുള്ള സിനിമ. സോ എന്തായാലും ഈ സിനിമയിലെ ദി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു മെലോഡിയസ് സോങ് ലില്ലി മലരെ പാട്ട് കേൾക്കാം മ്യൂസിക് മൊപ്പാസിലൂടെ. കീപ് ഓൺ ലിസണിങ് ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കും.

0: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
1: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
0: ഒരുമിച്ച് കിട്ടാനോ?
2: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണ ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
0: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
2: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൻ, കൊട്ടാരക്കര.
0: നിങ്ങൾക്ക് എന്താണ് ഇത്ര ടെൻഷൻ?
3: പെർമിറ്റ് പ്ലാൻ മുതൽ നിർമ്മാണം വരെ എല്ലാ കാര്യങ്ങളും അടിപൊളിയാക്കാൻ
0: 37 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ജെ എം ആർക്കിടെക്ട്സ് നമ്മുടെ കൊട്ടാരക്കര കോലമണിലുള്ളപ്പോൾ.
3: ജെ എം ആർക്കിടെക്ട്സ്, ഗവൺമെന്റ് അപ്രൂവ്ഡ് ISO സർട്ടിഫൈഡ് സിവിൽ എഞ്ചിനീയേഴ്സ് ആൻഡ് ബിൽഡേഴ്സ്. കോൺടാക്ട് 9444771771.

അങ്ങനെ ബ്യൂട്ടിഫുൾ ആയുള്ള പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് വി ആർ ബാക്ക് ഓൺ മ്യൂസിക് മൊപ്പാസ് വിത്ത് മീ ആർ ജെ ഏലിക്കുട്ടി. യെസ്, പുത്തൻ സിനിമകളിലെ പുതുപുത്തൻ പാട്ടുകളാണ് നമ്മൾ ഇങ്ങനെ മ്യൂസിക് മൊപ്പാസിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. സോ ഹിയർ കംസ് ദി നെക്സ്റ്റ് ട്രാക്ക് ഫ്രം ദി മൂവി അവർ അച്ഛൻ ആൻഡ് സൺസ്.

ചുരുൾ മുടി ചുരുളോ എന്നാണ് ഈ ഒരു പാട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നത്. തമ്പി സാറ് ഡയറക്ട് ചെയ്ത് ജോസഫ് വിജീഷൻ തമ്പി സാർ ചേർന്നുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു സിനിമയാണ് അവർ അച്ഛൻ ആൻഡ് സൺസ്. ആൻഡ് ദിസ് മൂവി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദി വൺ ആൻഡ് ഓൺലി ലിസ്റ്റിൻ സ്റ്റീഫൻ. ശ്രീരാമും സേബാ ടോമിയും ചേർന്ന് പാടിയിരിക്കുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പാട്ടാണ് കേട്ടോ, ചുരുൾ മുടി ചുരുളോ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്. സുഹേൽ കോയയാണ് ലിറിക്സ് പെൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് മ്യൂസിക് ഈസ് കമ്പോസ്ഡ് പ്രോഗ്രാം ആൻഡ് അറേഞ്ച്ഡ് ബൈ സനൽ ദേവ്. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ടി വി അവതാരകയൊക്കെ ആയിട്ടുള്ള പാർവതി ബാബുവും ഒപ്പം തന്നെ ഗണപതിയും ചേർന്നിട്ടുള്ള ഒരു പാട്ടാണ് ചുരുൾ മുടി ചുരുളോ എന്നുള്ളത്. ശ്രീരാമന്റെ ആ ഒരു സിഗ്നേച്ചർ സ്റ്റൈലും സെബാ ടോമിയുടെ ആ ഒരു വ്യത്യസ്തമായിട്ടുള്ള ആ ഒരു വോയിസും ഒക്കെ ഈ ഒരു പാട്ടിന് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. ലോക മൂവിയിലെ ക്യൂർ ഓഫ് ദി നൈറ്റ്സ് എന്നുള്ള ആ ഒരു ഗംഭീരമായിട്ടുള്ള പാട്ട് കേട്ട ആ ഒരു സ്ട്രോങ് വോയിസില് നമ്മളെ സെബാ ടോമിനെ ഇങ്ങനെ എപ്പോഴും മനസ്സിൽ വിചാരിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു മലയാളം പാട്ടിലേക്ക് സെബാ ടോമിയുടെ വോയിസ് വരുമ്പം എങ്ങനെയായിരിക്കും എന്നൊരു ക്യൂരിയോസിറ്റി നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. സോ ആ ഒരു ക്യൂരിയോസിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെബാ ടോമി ഈ ഒരു പാട്ട് പാടിയിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് റൊമാൻറ്റിക് കോമഡി പാട്ട് കൂടിയാണ്. സോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് കൂടിയായിരിക്കും കേട്ടോ ഇത്. ഈ പാട്ടിന്റെ കോറസ് പോർഷനിലെ സാധിക കെ ആർ, ആവണി മൽഹാർ, ശ്രുതി ശിവദാസ്, സോനി മോഹൻ, ജാസിൻ ജമാൽ, അഖിൽ ദേവ് എന്നിവരൊക്കെ ചേർന്ന് പാടിയിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും ശ്രീരാമും സെബാ ടോമിയും ചേർന്ന് പാടിയിരിക്കുന്ന അവറാച്ചൻ ആൻഡ് സൺസിലെ ചുരുൾ മുടി ചുരുളോ എന്ന ഈ പാട്ട് കേൾക്കാം ഓൺ മ്യൂസിക് മപ്പാസ് ഓൺലി ഓൺ ആശ്രയ FM 90. നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ഫാഷനും ട്രെൻഡും ഇനി സ്വപ്നമല്ല, നിങ്ങളുടെ ഫാഷൻ സ്വപ്നങ്ങൾ ഇനി മിതമായ വിലയിൽ. ഭാവന ഫാഷൻ ആൻഡ് റീറ്റെയിൽ കൊട്ടാരക്കര. ഭാവന, എ കംപ്ലീറ്റ് ഫാഷൻ ഡെസ്റ്റിനേഷൻ.
2: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അതോ മലേഷ്യൻ ട്രിപ്പോ?
3: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
2: ഒരുമിച്ച് കിട്ടാനോ?
1: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
2: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
1: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
4: കരിമപ്പ മകരീ.

പുതിയ പാട്ടുകൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ന്യൂ സോങ് ലിസ്റ്റിലേക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ട് ഹരിശങ്കർ ഒരു പാട്ട് പാടി വെച്ചിട്ടുണ്ട്. ആ ഒരു പാട്ടാണ് നമ്മൾ ഇനി മ്യൂസിക് മപ്പാസിലൂടെ കേൾക്കാനായിട്ട് പോകുന്നത്. ഈ പാട്ട് മ്യൂസിക് ചെയ്തിട്ടുള്ളത് എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടർ ആണ് കേട്ടോ, ദി വൺ ആൻഡ് ഓൺലി ഗോപി സുന്ദർ. ഗോപി സുന്ദർ സാറിന്റെ പാട്ടുകൾക്കൊക്കെ ഒരു പ്രത്യേക ഫാൻ ബേസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കണ്ണുമുട്ടി പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ഒരുപാട് ഫേവറേറ്റ് പാട്ടുകൾ ഇങ്ങനെ എടുത്തു നോക്കുകയാണെങ്കിൽ ആ പാട്ടുകളിൽ ഒട്ടുമിക്കതും ഗോപി സുന്ദർ സാർ മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ടുകളായിരിക്കും. സോ അതൊക്കെ പോട്ടെ, നമ്മൾ പറഞ്ഞു വന്നത് ഹരിശങ്കർ പാടി വെച്ചിരിക്കുന്ന ഈ പാട്ടിനെ പറ്റിയാണ്. അരൂപി എന്ന മൂവിയിലെ ഓർമ്മ നിലാവ് എന്ന് പറയുന്ന പാട്ട് ഒരു സൂപ്പർ ട്യൂപ്പർ മെലോഡിയസ് ആയിട്ടുള്ള പാട്ടാണ് കേട്ടോ.

ആസ് വി നോ ഹരിശങ്കറിന്റെ സൗണ്ട് എന്ന് പറയുന്നത് ഭയങ്കര സൂത്തിങ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ്. എല്ലാത്തരം പാട്ടുകളും പാടി സൂപ്പർ ആക്കുന്ന ഒരു സൗണ്ടാണ് ഹരിശങ്കർ എന്ന് പറയുമ്പോഴത്തേക്കും. നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തന്നെ ഓടിയെത്തുന്ന പാട്ട് എന്ന് പറയുന്നത് എന്ന പാട്ടാണ് എങ്കിലും ഹരിശങ്കർ പാടിയിട്ടുള്ള എല്ലാ പാട്ടുകളും നമ്മുടെ മലയാളികൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. സോ ആ ഫേവറേറ്റ് ലിസ്റ്റിലേക്ക് ഈ പാട്ട് കൂടി ഇനി ആഡ് ഓൺ ചെയ്തോളൂ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ പാട്ട് ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുള്ളത്. അഭിലാഷ് വാര്യർ ഡയറക്ട് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അരൂപി എന്നുള്ളത്. ബി കെ ഹരിനാരായണനാണ് ഈ ഒരു പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് പിൻ ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗോപി സുന്ദർ സാർ മ്യൂസിക് ചെയ്യുകയും ഹരിശങ്കർ പാടിയിട്ടുള്ള ഒരു പാട്ട് കൂടിയാണ് കേട്ടോ ഇത്. വൈശാഖ് രവി, നേഹ ചവ്ള, സാക്ഷി ബദല, ജോയി മാത്യൂസ്, സിന്ധു വർമ്മ, കണ്ണൻ സാഗർ എന്നിവരൊക്കെയാണ് ഈ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. പ്രദീപ് രാജാണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ എന്തായാലും നമുക്ക് ഹരിശങ്കർ പാടി വെച്ചിരിക്കുന്ന ഓർമ്മ നിലാവ് എന്ന പാട്ട് കേൾക്കാം. മ്യൂസിക് മപ്പാസിലൂടെ കീപ് ഓൺ ലിസണിംഗ് ആശ്രയ FM 90.9 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: യു ആർ ലിസണിംഗ് ടു ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: നിങ്ങൾ എന്തോ മനുഷ്യ പറയുന്നേ, പഴയ കാലമൊന്നും അല്ല, ഒട്ടാരക്കരയൊക്കെ അങ്ങ് മാറി, ഇപ്പൊ കണ്ടാ തിരിച്ചറിയത്തില്ല.
2: ഒട്ടാരക്കരോടൊപ്പം വളർന്നൊരു സ്ഥാപനമുണ്ട്, നമ്മുടെ ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്. അവരിപ്പോ ചോയ്സ് മാളിലോട്ട് മാറിയ കാര്യം താൻ അറിഞ്ഞോ?
1: ഒള്ളാ അറിഞ്ഞോന്നോ, നാലാള് കൂടുന്നിടത്തല്ല അവരുടെ ഓഫറിന്റെ കാര്യമല്ലയോ ചർച്ച.
2: ചർച്ച ചെയ്തത് ശരിയല്ലയോ? പണ്ടേക്ക് പണ്ടേ അവരല്ലയോ കാളിച്ചയുടെ കാര്യത്തിലും വിലക്കുറവിന്റെ കാര്യത്തിലും കൊട്ടാരക്കരയുടെ നമ്പർ വൺ സ്ഥാപനം.
1: മാളിലോട്ട് മാറിയേ പിന്നെ രണ്ടും മൂന്നും നിലകളിലായി ഹൈപ്പർ മാർക്കറ്റും റെഡിമെയ്ഡ് ഡ്രസ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്തതായിട്ട് ഒന്നുമില്ല എന്നാ കേട്ടത്.
2: പിന്നെ കുട്ടികൾക്കായിട്ട് കൊല്ലം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയൊരു പ്ലേ സ്റ്റേഷനും ചോയ്സ് മാളിലുണ്ട്. നമുക്ക് രണ്ടുപേർ കൂടെ ഒന്ന് പോയാലോ ഒന്ന് ആലോചിക്കുക.
1: അയ്യോ, കൊച്ചുമക്കൾ അറിഞ്ഞാ പിന്നെ അവര് നമ്മളെ രണ്ടുപേരെ ഇവിടെ നിർത്തി പൊരിക്കും.
2: അയ്യോ അത് ശരിയാ.
1: എന്നാ പിന്നെ ഞാൻ മരുമനെ ഒന്ന് വിളിക്കട്ടെ, അവന്റെ കാറിനകത്ത് കൊച്ചുമക്കളെ കയറ്റി നമുക്ക് പോകാം. അവിടെ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്, നാളെ തന്നെ നമുക്ക് അങ്ങ്
2: പോകാം.
3: വളരുന്ന കൊട്ടാരക്കരയ്ക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ചോയ്സ് മോൾ, MC റോഡ്, കൊട്ടാരക്കര.
0: നിങ്ങളുടെ ബിസിനസ് ഇനി നാടറിയട്ടെ ആശ്രയ FM 90 പരസ്യങ്ങൾ നൽകുവാനായി നിങ്ങൾക്കും വിളിക്കാം 9072585908 എന്ന നമ്പറിലേക്ക്.

0: കാര്യം പറഞ്ഞത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഒരു കാരണം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. അതൊരു പാട്ടിനെ പറ്റിയാണ്, അതും നമ്മുടെ മ്യൂസിക് മപ്പാസിലാണ്. സോ വെൽക്കം ബാക്ക് ടു മ്യൂസിക് മപ്പാസ് വിത്ത് മീ ആർജെ ഏലിക്കുട്ടി. ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മുടെ മലയാളികളുടെ ഇടയിൽ ഒരു തരംഗം സൃഷ്ടിക്കാനായിട്ട് ഈ വൈ ദിസ് കൊലവെരി ഡി എന്ന് പറയുന്ന പാട്ട് പോലൊരു പാട്ട് വന്നിട്ടുണ്ട് ഫ്രം ദ മൂവി പ്ലൂട്ടോ. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് പോണാൽ പോട്ടും പോടാ.
1: മ്യൂസിക് മപ്പാസ്.

നീരജ് മാധവ്, അൽത്താർ സലീം, മജു വർഗീസ്, അർഷ ബൈജു എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന സിനിമയാണ് പ്ലൂട്ടോ എന്നുള്ളത്. ആദിത്യൻ ചന്ദ്രശേഖറാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദിസ് സോങ് ഈസ് composed and written by the one and only Neeraj Madhav, aka

വിളിക്കാനുള്ള സമയമായി എന്ന് എൻജെ വീണ്ടും പറയുകയാണ്. പ്ലൂട്ടോ എന്ന സിനിമയിലെ പോണാൽ പൂട്ടും പോടാ എന്ന് പറയുന്ന ഈ ഒരു പാട്ട്, ഇതൊരു ബ്രേക്കപ്പ് സോങ് പാട്ടാണ് കേട്ടോ, പക്ഷെ ഭയങ്കര രസമാണ് കേട്ടോണ്ടിരിക്കാനൊക്കെ ആയിട്ട്. സോ ഇനി നമ്മളുടെ മലയാളി പിള്ളേരുടെ തരംഗം സൃഷ്ടിക്കാൻ പോകുന്ന ഈ ഒരു പാട്ടാവട്ടെ ഇനി നമ്മുടെ മ്യൂസിക് പാജിൽ ഓൺലി ഓൺ ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ചായിട്ടാണോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

പൃഥ്വിരാജ് മൂവിയിലെ മറ്റൊരു പാട്ടിനെ പറ്റിയാണ് പറയാനായിട്ടുള്ളത്. ഈ പാട്ടിനൊരു പ്രത്യേകതയുണ്ട്. ട്രെൻഡ് സെറ്റർ മ്യൂസിക് കമ്പോസർ ജേക്സ് വിജോയ് കമ്പോസ് ചെയ്തു എന്നുള്ള ആ ഒരു പ്രത്യേകതയല്ല കേട്ടോ. നമ്മുടെ പൃഥ്വിരാജ് സുകുമാരന്റെ മകൾ അലകൃത മേനോൻ പൃഥ്വിരാജ് പാടിയ പാട്ടാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് സർക്കസ്.

ഒരു ഇംഗ്ലീഷ് പാട്ടാണ് കേട്ടോ ഇത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അലങ്കൃത ഈ ഒരു പാട്ട് പാടിയിരിക്കുന്നത്. ആ പാട്ടിന്റെ ലിറിക്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ ഇമോഷൻസും പക്ക ആയിട്ടാണ് കേട്ടോ അലങ്കൃത ഈ ഒരു പാട്ടില് കൊടുത്തിരിക്കുന്നത്. ജേക്സ് ബിജോയി മ്യൂസിക് കമ്പോസ് ചെയ്തപ്പോ ഈ പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് ഇസ് പെൻഡ് ബൈ ദി വൺ ആൻഡ് ഓൺലി സെബ ടോമി. കോറസ് പോർഷൻ പാടിയിട്ടുള്ളത് റിയ അന്ന റോയ്, അരുണ മേരി ജോർജ്, മോസസ് ടോബി എന്നിവർ ചേർന്നുകൊണ്ടിട്ടാണ്. സോ ഈ ഒരു പാട്ടിന്റെ ലിറിക്കൽ വീഡിയോ ആണ് റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോയില് അലങ്കൃത പാടുന്നതും പൃഥ്വിയും അതുപോലെ തന്നെ സുപ്രിയ മേനോനും ഒക്കെ അലങ്കൃതിനെ സപ്പോർട്ട് ചെയ്യുന്ന പോലത്തെ ഒരു വീഡിയോ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ കൂടിയാണ്. ആൻഡ് ഈ ഒരു പാട്ടിന്റെ കമന്റ് സെക്ഷൻ ഒക്കെ നമ്മൾ എടുത്തു നോക്കുവാണെങ്കിൽ എല്ലാവരും അല്ലിമോളുടെ വോയിസിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കമന്റ്സുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ഒരു ബില്ലി ഐലിഷ് ടച്ച് ഉണ്ട് എന്നൊക്കെയാണ് കേട്ടോ പലരും ഈ ഒരു പാട്ട് കേട്ടതിന് ശേഷം കമന്റ് ചെയ്തിരിക്കുന്നത്. സോ എന്തായാലും അല്ലിമോളുടെ ഒരു അരങ്ങേറ്റം ഒരു ഗംഭീരമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്ത ഐ നോബഡി എന്ന മൂവിയിലെ അലങ്കൃത കുട്ടി പാടിയിരിക്കുന്ന സർക്കസ് എന്ന പാട്ട് നമുക്ക് കേൾക്കാം നമ്മുടെ മ്യൂസിക് വപ്പ സ്റ്റുഡിയോയ്ക്ക് പോകുന്ന ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടിൽ ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച്. ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.

0: തെയ്യം മുരളി. ഇതൊരു തെലുങ്ക് സിനിമയാണ്. ആൻഡ് ദിസ് സോങ് ഈസ് ടൈറ്റിൽഡ് ആസ് കലനെന്നു. ഇങ്ങനെയാണ് ഇത് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തമൻ സാറാണ് ഈ ഒരു പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആൻഡ് ദിസ് സോങ് ഈസ് സങ് ബൈ തമൻ എസ് കൂടെ ദി തുഷാർ സംഭാരയും പാടിയിട്ടുണ്ട്. ആൻഡ് പാട്ടിന് വേണ്ടിയിട്ടുള്ള ലിറിക്സ് ഇസ് പെൻഡ് ബൈ രാമജോഗയ ശാസ്ത്രി.
1: മ്യൂസിക് മപ്പ.

മൈ ത്രീ മൂവി മേക്കേഴ്സ് ആണ് ഈ ഒരു സിനിമ റിലീസിനായിട്ട് എത്തിക്കാനായിട്ട് പോകുന്നത്. അഥർവ, പ്രീതി മുകുന്ദൻ, കായ്ഡു ലോഹർ, തമനസ് നിഖാരിക എന്നിവരൊക്കെ ലീഡ് റോൾ അഭിനയിക്കുന്ന ഒരു സിനിമ കൂടിയാണ് ഹൃദയം മുരളി എന്ന ഈ ഒരു സിനിമ. ആകാശ് ഭാസ്കരൻ ആണ് ഈ ഒരു സിനിമ ഡിറക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഡി ഒ പി ഇസ് ഡൺ ബൈ മനോജ് പരമഹംസ ആൻഡ് സി എച്ച് സായ്. സോ നമുക്ക് എന്തായാലും ഹൃദയം മുരളിയിലെ കലനെന്നു എന്ന് പറയുന്ന ഈ ഒരു പാട്ട് കേൾക്കാം മ്യൂസിക് മപ്പാസിലൂടെ. ആൻഡ് ഈ ഒരു പാട്ടോടുകൂടി ഇന്നത്തെ മ്യൂസിക് മപ്പാസിന്റെ എപ്പിസോഡും ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. പുതു പുത്തൻ സിനിമകളിലെ പുതു പുത്തൻ ട്രാക്കുകളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കേൾക്കാം മ്യൂസിക് മപ്പാസിൽ നെക്സ്റ്റ് വീക്കിൽ. ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ എൽ കുട്ടി സൈനിങ് ഓഫ്.

0: ആശ്രയ FM 90 നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: ചേട്ടാ, ഈ ഓണത്തിന് വീട്ടില് ഫർണിച്ചറോ അത് മലേഷ്യൻ ട്രിപ്പോ?
2: ഈ പറഞ്ഞത് രണ്ടും ഒരുമിച്ചായാലോ?
1: ഒരുമിച്ച് കിട്ടാനോ?
3: ഡിമോസ് ഫർണിച്ചർ അൾട്ടിമേറ്റ് ഓണർ ഫേസ് അപ് ടു 60% ഓഫ്, കൂടാതെ ഫ്രീ മലേഷ്യ ട്രിപ്പ് നേടാനുള്ള സുവർണ അവസരം. ഇനി 3 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡ് കോയിനും സമ്മാനം, മാത്രമല്ല ആകർഷകമായ ഗിഫ്റ്റുകളും.
1: അപ്പോൾ ഈ ഓണം ഡിമോസ് ഫർണിച്ചറിൽ തന്നെ.
3: സ്വപ്ന വീടും സ്വപ്ന യാത്രയും ഒരുമിച്ച് ഡിമോസ് ഫർണിച്ചർ, പുലമൺ, കൊട്ടാരക്കര.
1: ഇനി അറിവും ആശയങ്ങളും വായിച്ചറിയാം. ആശ്രയ മാതൃനാട് മാസികയുടെ വരിക്കാരാകാൻ നിങ്ങൾക്കും സുവർണ അവസരം.
4: നമ്മുടെ സർഗാത്മക സൃഷ്ടികൾ മാതൃനാടിലൂടെ നാടറിയട്ടെ. മാതൃനാട് ജീവകാരുണ്യ മാസിക വായിക്കുക, വരിക്കാരാവുക. കൂടുതൽ വിവരങ്ങൾക്ക് 9447789863 എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടാം.

my baby go. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: പ്രണയം പോലെ മനോഹരവും ഓർമ്മ പോലെ മൗനവുമാകുന്ന ഒരു രാത്രി കൂടി വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നങ്ങൾക്കപ്പുറം നിലാവിന്റെ നിറവിൽ കൂടെ നടക്കാൻ ആരെങ്കിലും ഉണ്ടാകട്ടെ എന്ന മോഹത്തിന് ഗാനങ്ങളിലൂടെ മറുപടിയാകുന്ന നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, എത്ര പെട്ടെന്നാണ് നമ്മുടെ ചുറ്റുമുള്ള പലരുടെയും മുഖത്ത് നിന്ന് ആ നിഷ്കളങ്കമായ പുഞ്ചിരി മാഞ്ഞു പോയതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കുട്ടിക്കാലത്ത് ഒരു കൊച്ചു മഴത്തുള്ളി കാണുമ്പോഴോ കുറച്ച് പൂക്കൾ കാണുമ്പോഴൊക്കെ നമ്മുടെ ചുണ്ടുകളെ വിരിഞ്ഞ ആ മനോഹരമായ ചിരി ഇന്ന് ഇവിടെയാണ് ഒളിഞ്ഞിരിക്കുന്നത്. തിരക്കുകൾക്കിടയിലൂടെ യന്ത്രങ്ങളെ പോലെ നടന്നു നീങ്ങുന്ന ആ മനുഷ്യരുടെ മുഖത്തേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എന്തൊക്കെയോ ചിന്തകളിൽ കുരുകി അവരുടെയൊക്കെ ഉള്ള ദേഷ്യവും സങ്കടവും മനസ്സിലൊതുക്കി മരവിച്ച മുഖവുമായി നടക്കുന്ന ഒരുപാട് പേരെ നമുക്കിന്ന് കാണാൻ കഴിയും. ജീവിക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടത്തിൽ എപ്പോഴും നമ്മൾ ജീവിക്കാൻ തന്നെ മറന്നുപോയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ചിരികൾ ക്യാമറ ഫ്ലാഷുകൾക്ക് മുന്നിൽ മാത്രമായി ചുരുങ്ങിപ്പോയെന്ന് തോന്നിപ്പോകുന്നു. കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റികള് ഒരു വലിയ ചുമടായി മാറുമ്പോൾ ആദ്യം നഷ്ടപ്പെടുന്നത് നമ്മുടെ പുഞ്ചിരിയാണ്. കുടുംബത്തിന് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി രാപ്പകലില്ലാതെ ഓടിത്തളരുന്ന ചില മനുഷ്യരുണ്ട്. മാസാവസാനം വരുന്ന ബില്ലുകളിലും അടച്ചു തീർക്കേണ്ട കടങ്ങളിലുമാണ് അവരുടെ മുഴുവൻ ചിന്തകളും. മക്കളുടെ മുഖത്തെ ചിരി കാണാൻ വേണ്ടി സ്വന്തം ചിരികൾ പണയം വെച്ച അച്ഛനമ്മമാർ, സ്വന്തം ആഗ്രഹങ്ങളെയെല്ലാം ചിതയിലെറിയുന്ന ഒരു തീ പോലെ ഉള്ളിലൊതുക്കുമ്പോൾ അവരുടെ മുഖത്തെ പേശികൾക്ക് ചിരിക്കാൻ കഴിയാതെ വരുന്നു. പുറമെ ഗൗരവം നടിക്കുന്ന പല അച്ഛന്മാരുടെയും എപ്പോഴും ദേഷ്യപ്പെടുന്ന പല അമ്മമാരുടെയും ഉള്ളിലേക്ക് ഒന്ന് എത്തി നോക്കിയാൽ കാണാം കരിഞ്ഞുപോയ കുറെ സ്വപ്നങ്ങളും എന്നേക്കുമായിട്ട് അവർ മറന്നുപോയ കുറെ പുഞ്ചിരികളും. ശരിയല്ലേ? കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക്

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ചിരി മറന്ന എല്ലാവരും ഗൗരവക്കാരാണെന്ന് കരുതരുത്. ചിലർ കൃത്രിമമായി ചിരിക്കാൻ പഠിച്ചിരിക്കുന്നു. ഉള്ളിലെ സങ്കടങ്ങൾ ആരും കാണാതിരിക്കാൻ അവർ മുഖത്തണിഞ്ഞ ഒരു മുഖംമൂടി മാത്രമാണ് ഇന്നത്തെ പല ചിരികളും. ഓഫീസിലെ ബോസിനോട്, ഇടപാടുകാരോട്, സമൂഹത്തിലെ മറ്റു മനുഷ്യരോട്, അങ്ങനെ ചുണ്ടുകൾ കൊണ്ട് മാത്രം ചിരിക്കുന്ന കുറേ മനുഷ്യർ. ഉള്ളിൽ അഗ്നിപർവ്വതം എരിയുമ്പോഴും പുറമെ വസന്തം വിരിയിക്കാൻ ശ്രമിക്കുന്നവരാണവർ. ആരും തങ്ങളുടെ കണ്ണീർ കാണരുതെന്ന വാശിയിലാകാം അവരെപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഏകാന്തതയുടെ രാത്രികളിൽ സ്വന്തം മുറിയിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ ആ മുഖംമൂടി അഴിഞ്ഞു വീഴും. അവിടെ ബാക്കിയാകുന്നത് ഒന്ന് കരയാൻ പോലും മറന്നുപോയ, ചിരിക്കാൻ തീരെ അറിയാത്ത ഒരു പാവം മനുഷ്യനായിരിക്കും. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, ഈ പ്രണയം നഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ നമ്മെ എന്നേക്കുമായിട്ട് വിട്ടുപിരിയുമ്പോൾ അവരുടെ കൂടെ നമ്മുടെ ഒരു പുഞ്ചിരി കൂടിയാണ് യാത്രയാകുന്നത്. ചില മനുഷ്യരെ നോക്കി അവർ എപ്പോഴെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അവരുടെ ചിരികൾ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മകളിൽ തളയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നീ ചിരിക്കുമ്പോൾ എന്ത് ഭംഗിയാണെന്ന് പറഞ്ഞ ആ ഒരാൾ പോയതുകൊണ്ട് മാത്രം പിന്നെ ഇന്നുവരെ ചിരിക്കാത്തവരുണ്ട്. ഓരോ തവണ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിയാൻ തുടങ്ങുമ്പോഴും പഴയൊരു ഓർമ്മ വന്ന് അവരുടെ തൊണ്ടയിൽ കുരുങ്ങും. പിന്നെ ആ ചിരി ഒരു നെടുവേർപ്പായി മാറി ശൂന്യതയിലേക്ക് അലിഞ്ഞില്ലാതെയാവും. ആക്ച്വലി അവർ ചിരി മറന്നതല്ല, അവരുടെ ചിരികൾ ആ പഴയ ഓർമ്മകളിൽ ഭദ്രമായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. കേൾക്കാം, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മളിന്ന് ജീവിക്കുന്നത് വലിയൊരു വിരോധാഭാസത്തിന് നടുവിലാണ്. വിരൽത്തുമ്പിൽ ആയിരക്കണക്കിന് സുഹൃത്തുക്കളുണ്ട്. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും ആൾക്കൂട്ടമുണ്ട്. പക്ഷേ നമ്മൾ എത്രത്തോളം ഏകാന്തതയിലാണ് ജീവിക്കുന്നത്? സ്ക്രീനുകളിലെ മഞ്ഞ നിറമുള്ള ഇമോജികളിലേക്ക് നമ്മുടെ ചിരികൾ ചുരുങ്ങിപ്പോയി. വാട്സാപ്പിൽ ചിരിക്കുന്ന ഇമോജികൾ ടൈപ്പ് ചെയ്യുമ്പോഴും നമ്മുടെ മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാകാറില്ല എന്നതാണ് സത്യം. കൂടിയിരിക്കുന്നവരോട് സംസാരിക്കാൻ സമയമില്ല. പരസ്പരം കണ്ണുകളിൽ നോക്കി ഒരു പുഞ്ചിരി കൈമാറാൻ സമയമില്ല. ഫോണിൻ്റെ നീല വെളിച്ചത്തിൽ തളച്ചിടപ്പെട്ട നമ്മുടെ യുവത്വം യഥാർത്ഥ ലൈഫിൽ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടതെന്ന് പോലും മറന്നുപോയിരിക്കുന്നു. വൈകാരികമായ ഒറ്റപ്പെടലാണ് മനുഷ്യരുടെ മുഖത്ത് നിന്ന് ചിരി മായ്ച്ചു കളയുന്ന മറ്റൊരു പ്രധാന കാരണം. കേൾക്ക, ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട് നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. അതെ, നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ജോലി സ്ഥലത്തോ എന്തൊരു നമ്മുടെ അയൽപ്പക്കത്ത് തന്നെയോ മുഖം കറുപ്പിച്ചടിക്കുന്ന പലരെയും കാണാറില്ല. അവരെ നമ്മൾ പലപ്പോഴും ഒരു ജാടക്കാരൻ അല്ലെങ്കിൽ എപ്പോഴും മുഖം വിയർപ്പിച്ചിരിക്കുന്നവർ എന്നൊക്കെ മുൻവിധികൾ വച്ച് വിലയിരുത്താറുണ്ട്. എന്നാൽ അവർ കടന്നുപോകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് നമ്മളെപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അവർക്ക് ചിരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ചിലപ്പോൾ ആവശ്യമായിരിക്കും. ഒരുപക്ഷെ നമ്മൾ നൽകുന്ന ഒരു ചെറിയ പ്രയോറിറ്റി, സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, അല്ലെങ്കിൽ യാതൊരു പരിചയമില്ലാത്ത ഒരാൾ നൽകുന്ന ആത്മാർത്ഥമായ ഒരു പുഞ്ചിരി, ഇതായിരിക്കാം അവരുടെ ഒരു ദിവസത്തെ മാറ്റിമറിക്കുന്നത്. ചിരി മറന്നവരോട് ദേഷ്യപ്പെടുകയല്ല വേണ്ടത്, അവർക്ക് ചിരിക്കാനുള്ള ഒരു നല്ല കാരണമായി നമ്മൾ മാറുകയാണ് വേണ്ടത്.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്.
3: അതെ, ഈ ലൈഫിൽ പലതും നഷ്ടമായിട്ടുണ്ടാവും, ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും. എന്നേറതി ആരും ആ പഴയ ചെടിയെ എന്നേക്കുമായിട്ട് ഉപേക്ഷിക്കരുത്. ആരും കാണാതെ നിങ്ങളുടെയൊക്കെ ഉള്ളിൽ എപ്പോഴും ആ പഴയ കുട്ടി ഒളിച്ചിരിപ്പുണ്ട്. അവനെ അല്ലെങ്കിൽ അവളെ ഒന്ന് പുറത്തേക്ക് കുളിക്കുക. നാളെയുടെ ആകുലതയെല്ലാം ഒരു നിമിഷത്തേക്ക് മാറ്റിവെച്ച് കണ്ണാടിക്ക് മുന്നിൽ നിന്ന് നിങ്ങളോട് തന്നെ ഒന്ന് പുഞ്ചിരിക്കുക. ആരെയും ബോധിപ്പിക്കാനല്ല, നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ വേണ്ടി. അതുവഴി നിങ്ങളുടെ ഉള്ളിലെ മരവിപ്പുകൾ മാറുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും. നിങ്ങളുടെ ചിരികൾ തിരികെ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേൾക്കാം ഈ രാത്രിയിൽ ഈ ചിന്തകൾക്ക് കൂട്ടാകുന്നൊരു പാട്ട്, നിശാഗന്ധിയിലൂടെ.

0: നിശാഗന്ധി, ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
1: പ്രിയതരമായ ഗാനങ്ങൾ ഒരു നീർത്തുള്ളി പോലെ ഇറ്റിറ്റു വീഴുന്നു നിങ്ങളുടെ മനസ്സിലേക്ക്.
0: നിശാഗന്ധി,
1: ദി ക്യൂൻ ഓഫ് നൈറ്റ്സ്.
2: നിശാഗന്ധിയിൽ കൂടെയുള്ളത് ശ്രീശാന്താണ്. നമ്മുടെ പാട്ടിഷ്ടങ്ങളിലേക്ക് എന്നും എക്കാലവും പുതിയ പുതിയ ഈണക്കൂട്ടുകൾ ചേർത്തുകൊണ്ടേയിരിക്കും. അതിൽ ചിലത് എന്നും ഹൃദയത്തോട് ചേർത്ത് നിർത്തപ്പെടും. ചിന്തകളിൽ അവ ഈണങ്ങളാകും. പുഞ്ചിരികളിലേക്ക്, മൂളിപ്പാട്ടിലേക്ക്, ചെറിയ ഇടവേളകളിലെ വലിയ സന്തോഷങ്ങളിലേക്ക് അവയങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള കുറെ പാട്ടുകളുമായി ഇന്നത്തെ നിശാഗന്ധി വിട പറയുന്നു. കൂടെ ഈ കാതോർത്തുണ്ടായിരുന്ന ഞാൻ ശ്രീശാന്തും തൽക്കാലം വിട പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.

നാടിനൊപ്പം നാട്ടർക്കൊപ്പം. സംഗീതം അനന്തസാഗരമാണ്. ഈ തീരത്ത് അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ഒരു കുട്ടിയാണ് ഞാൻ. തിരമാലകൾ എണ്ണി കുളിർ കാറ്റേറ്റ് ഇവിടെ നിൽക്കുന്നത് തന്നെ പുണ്യമാണ്, ആനന്ദമാണ്. അപ്പോൾ ആ ജലനീലിമയെ ഒന്ന് തൊടാൻ കഴിഞ്ഞാലോ? അനിർവചനീയമായ പരമാനന്ദം. ആ ആനന്ദമൂർച്ചയിൽ എല്ലാം മലിഞ്ഞില്ലാതാകുന്നു. ചിതലുവീണ പുരത്തറകൾ, കർമ്മബന്ധങ്ങളുടെ താമര നൂലുകൾ, ഈറക്കുഴലുകൾ, ക്ലാവ് പിടിച്ച സ്വപ്നങ്ങൾ എല്ലാം എല്ലാം ലയിച്ചു ചേരുന്നു. ഒന്നു മാത്രം കാതിൽ മുഴങ്ങുന്നു, സ്പർശിക്കുന്നു. സംഗീതമയമായ അഗ്നിഭാവമായ ബ്രഹ്മം, പ്രണവാകാരം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആശ്രയ FM 90, നാടിനൊപ്പം നാട്ടാർക്കൊപ്പം.
1: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകൊടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു. വീണ്ടും സന്ധ്യകൾ തൊഴുതു